ശ്രീവത്സ ചിഹ്ന ശരണാഗത പാരിജാത ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം. കന്ദർപ്പ ദർപ്പഹര സുന്ദര ദിവ്യമൂർത്തേ കാന്താകുജാം.

രാജതമോമിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശര.

സർവലോക സർവജ്ഞ ശക്തനഥ വത്സല സർവശേഷി സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തനഥ വത്സല

ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശസാരഥിനാ ത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൗ

ചരണൌ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനം പ്രാപ്തോ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂലൈ മാസം 10 വെള്ളിയാഴ്ച. കൊലവർഷം 1201, മിഥുനമാസം 26 ഭരണി നക്ഷത്രം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജീവിതത്തെ നമുക്ക് രണ്ട് രീതിയിൽ സമീപിക്കാം. ഒന്നുകിൽ അത്ഭുതങ്ങൾ ഒന്നും തന്നെ ജീവിതത്തിൽ ഇല്ല എന്ന് കരുതാം, അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ അത്ഭുതമാണെന്ന് വിശ്വസിക്കാം. നമ്മുടെ മുന്നിലുള്ള ഒരു പുതിയ ദിവസം, നമ്മൾ ശ്വസിക്കുന്ന വായു, കൂടെയുള്ള മനുഷ്യർ, ഇതൊക്കെ ലളിതമായി തോന്നുമെങ്കിലും വലിയ അത്ഭുതങ്ങളാണ് ഇതെല്ലാം. ജീവിതത്തെ ഒരു അത്ഭുതമായി കാണാൻ തുടങ്ങിയാൽ പരാതികളൊക്കെ കുറയും, സന്തോഷം കൂടുകയും ചെയ്യും. മനോഹരമായ ഈ ദിവസത്തെ ഒരു അത്ഭുതമായി കണ്ട് നമുക്ക് വരവേൽക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട്

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.

ചു. പണ്ട് വീടുകളിൽ ഭക്ഷണം വാഴയിലയിലാണ് വിളമ്പിയിരുന്നത്. ചൂട് ചോറ് വാഴയിലയിൽ പറ്റി കറികളുമായി ചേരുമ്പോൾ ഒരു പുതുരുചി, പുതു മണം ഒക്കെ നമ്മുടെ വായിലും നാസികയിലുമെല്ലാം പടരും. ആ കൂട്ടായ്മയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ബന്ധങ്ങൾ തീർത്തും ഹരിതാഭമായിരുന്നു. പിന്നീട് മൺപാത്രങ്ങളുണ്ടായി. അവയും രുചിയുടെ ഒരു വ്യത്യസ്ത സംസ്കാരം പകർന്നു നൽകി, വ്യത്യസ്ത അനുഭവം നൽകി. മണ്ണിന്റെ മണമുള്ള ഊഷ്മളമായ ബന്ധങ്ങൾ തീർത്തു. പിന്നീടാണ് ലോഹപാത്രങ്ങൾ പ്രചാരത്തിലെത്തിയത്. അലൂമിനിയം, ഇരുമ്പ് പിഞ്ഞാണങ്ങൾ സുലഭമായി. അപ്പോൾ ബന്ധങ്ങളിൽ ചെറിയ മാറ്റങ്ങളുമുണ്ടായി. എപ്പോഴും ഒരുമിച്ച് ചേർന്ന് നിന്നിരുന്ന ബന്ധങ്ങൾ അല്പം അല്പമായി അകലാൻ തുടങ്ങി. പിന്നീടാകട്ടെ ചില്ലുപാത്രങ്ങളുടെ കാലമായി. അതോടെ ബന്ധങ്ങൾ ചിന്നിച്ചിതറി നാലുപാടും തെറിച്ചുമാറുന്ന അവസ്ഥയായി. ഇന്നിപ്പോൾ പേപ്പർ പാത്രങ്ങളുടെ, പേപ്പർ പ്ലേറ്റുകളുടെ കാലമായപ്പോഴോ ബന്ധങ്ങൾ ആവശ്യം കഴിഞ്ഞതിന് ശേഷം വലിച്ചെറിയുന്ന ഒരു പാഴ് വസ്തുവായി. നമുക്ക് നമ്മുടെ സംസ്കാരം മാറിയപ്പോൾ ബന്ധങ്ങളിൽ വന്ന മാറ്റങ്ങൾ പരോക്ഷമാണെങ്കിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മേൽ സൂചിപ്പിച്ച പാട്ടിലെ തുമ്പപ്പൂ അഴകിൻ്റെ, ലാളിത്യത്തിൻ്റെ, നൈർമല്യത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് അതിനെ അന്നവുമായി ഉപമിക്കുന്നത്. നമ്മുടെ ദേശീയോത്സവമായ ഓണത്തിൻ്റെ പ്രധാന പരിപാടികളിൽ ഒന്നായ പൂക്കളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് തുമ്പപ്പൂ. പണ്ട് കേരളത്തിലെ വീടുകളിൽ, പ്രത്യേകിച്ച് ഓണക്കാലത്ത് ധാരാളമായി കണ്ടുവന്നിരുന്ന തുമ്പ ഇന്ന് ഓണസമയത്ത് പോലും കണ്ടുകിട്ടാൻ പാടാണ്. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, അതിഥിദേവോഭവ എന്നായിരുന്നു ഭാരതീയ മക്കൾ പണ്ടുകാലത്ത് പറഞ്ഞിരുന്നതും ഗുരുനാഥന്മാർ പഠിപ്പിച്ചിരുന്നതും. അങ്ങനെ മാതാജി, പിതാജി, ഗുരുജി എന്നിങ്ങനെ നാം ബഹുമാനത്തോടെ വിളിക്കാനും അഭിസംബോധന ചെയ്യാനും പഠിച്ചു. മേൽപ്പറഞ്ഞ കാലത്തൊക്കെ കുട്ടികളെ ശകാരിക്കാനും തെറ്റുകണ്ടാൽ ശിക്ഷിക്കാനും അധ്യാപകർക്കും ഗുരുക്കന്മാർക്കും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇന്ന് 1G, 2G, 3G, 4G, റീസെന്റ്ലി 5G ഒക്കെയായി. എന്നിട്ടും നെറ്റ്വർക്കുകളൊക്കെ വളരെ സ്ലോ ആണ് എന്ന് നാം പരിതപിക്കുന്നു. പണ്ട് തെറ്റ് ചെയ്താൽ അച്ഛനമ്മമാരോ ഗുരുക്കന്മാരോ നല്ല ഒരു അടി തരുമ്പോൾ എല്ലാ നെറ്റ്വർക്കുകളും ഉണരുകയും നല്ല കുട്ടികളാവുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ മുതുമുത്തച്ഛന്മാർ കാട്ടരുവുകളിൽ നിന്നും നീർച്ചാലുകളിൽ നിന്നും ഉറവകളിൽ നിന്നുപോലും കുടിവെള്ളം കണ്ടെത്തിയിരുന്നു. പിന്നീട് ഒരു ദശാബ്ദം പിന്നിട്ടപ്പോൾ കുടിവെള്ളത്തിന് കിണറുകളെ ആശ്രയിക്കേണ്ട ഗതികേടുണ്ടായി. എന്നാലും കിണറ്റിലെ വെള്ളം കോരി കുടിച്ചെന്തു മധുരം എന്ന് പറയാൻ അവർക്ക് സാധിച്ചു. പിന്നീടൊരു ദശാബ്ദത്തിന് ശേഷമാകട്ടെ കുടിവെള്ളം കുഴൽ കിണറുകളിലൂടെയും പൈപ്പുകളിൽ നിന്നുമായി ലഭ്യമായി തുടങ്ങി. ഇന്നാകട്ടെ കുടിവെള്ളം ബോട്ടിലുകളിലൂടെ കിട്ടുന്ന അവസ്ഥയിലെത്തി. ഇനി കുറേ നാളുകൾക്ക് ശേഷം വെള്ളം എപ്രകാരമാകും ലഭ്യമാകുക എന്ന് നാം ചിന്തിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. കാലങ്ങളായി നമ്മുടെ സംസ്കാരങ്ങളിലും ജീവിതത്തിലും പ്രകൃതിയിലും വന്ന മാറ്റം, അല്ലെ, വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. പണ്ടുകാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയുടെ ഒരു മെച്ചം എല്ലാവർക്കും ഏതെങ്കിലും ഒരു രീതിയിൽ സംരക്ഷണവും സ്നേഹവും ലഭിച്ചിരുന്നു എന്നതാണ്. നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് കിട്ടിയതല്ല, അവരെ കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുമില്ല. എന്നാൽ നമ്മെ ഒരു കുഴപ്പവും കൂടാതെ ആരോഗ്യത്തോടും ദീർഘായുസ്സോടും കൂടി ലഭിക്കാൻ പ്രാർത്ഥിച്ചിരുന്നവരാണ് നമ്മുടെ അച്ഛനമ്മമാർ. അതുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഇന്ന് എത്രത്തോളം മുതിർന്ന മാതാപിതാക്കന്മാരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ മക്കൾക്ക് സാധിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹം കൊടുത്തില്ലെങ്കിൽ പോലും അവർക്ക് വയസ്സുകാലത്ത് സമാധാനമെങ്കിലും നൽകാൻ മക്കൾക്ക് സാധിക്കട്ടെ. അച്ഛനും അമ്മയും മറ്റു ബന്ധുക്കളുമായി പണ്ട് കൂട്ടുകുടുംബങ്ങളിൽ എല്ലാവർക്കും അവരവരുടേതായ ജോലികളും ഉത്തരവാദിത്വങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്ര കഠിനമായ ജോലിയും പൂർത്തിയാക്കാൻ സാധിക്കും അധിക സമയമെടുക്കാതെ തന്നെ. അലസമായ കരം ദാരിദ്ര്യം വരുത്തിവെക്കുമ്പോൾ സ്ഥിരോത്സാഹിയുടെ കൈകൾ സമ്പത്ത് നേടുന്നു. പണ്ട് ജീവിതമെന്നത് കുറച്ചുകൂടെ സമാധാനവും കരുതലും സംരക്ഷണവും ലഭിക്കുന്ന ഒന്നായിരുന്നു എങ്കിൽ ഇന്നത് കുറച്ചുകൂടെ ആശങ്കകളുടെയും അരക്ഷിതാവസ്ഥയുടെയും പിടിയിലകപ്പെട്ടുപോയി എന്ന് തോന്നുന്നു. എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന ബാല്യകാലമായിരുന്നു പണ്ട്. ധാരാളം ബന്ധുജനങ്ങളുടെ പരിലാളനയിൽ അത് പുഷ്പിച്ചിരുന്നു. ഇന്ന് ചെറിയ കുട്ടികളെ നോക്കാൻ പോലും ജോലി ഉള്ള മാതാപിതാക്കന്മാർ പാടുപെടുന്നു. പണ്ട് യൗവനമാകുമ്പോഴേക്കും എല്ലാ രീതിയിലും പാകപ്പെട്ട ഒരു വ്യക്തിയായി ഒരു കുട്ടി വളർന്നു വരുമായിരുന്നു. എന്നാൽ ഇന്ന് ചെറുപ്പക്കാർക്ക് പോലും ആകെ ഒരു സ്ട്രെസ്സാണ് ജീവിതത്തിൽ. വാർദ്ധക്യകാലത്ത് പണ്ട് കൂട്ടുകുടുംബത്തിന്റെ തണലിൽ സമാധാനപരമായിരുന്നു അവരുടെ വാർദ്ധക്യകാലം. ഇന്ന് കരയുന്നത് കണ്ടാൽ പോലും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒന്നായി മാറി വാർദ്ധക്യം. ഇങ്ങനെ നോക്കിയാൽ പഴയകാല ജീവിതത്തിന് വലിയ സമ്പത്തിൻ്റെ പൊലിപ്പൊന്നുമില്ലെങ്കിലും മധുരമേറുന്നതായി കാണാം. എന്തായാലും നമ്മുടെ പഴയ ആചാര അനുഷ്ഠാന സംസ്കാരങ്ങളൊക്കെ വലിയ വലിയ റിസൾട്ടുകൾ തന്നിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ.
നമുക്ക് ആ പഴയ കാലത്തിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുമെങ്കിൽ എന്ന് പ്രത്യാശിക്കാം. നമുക്ക് ഈ ഗാനം ഒന്ന് കേട്ടാലോ.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 10-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. നാം ഇന്ന് കാണുന്ന ആധുനിക ഇലക്ട്രിക്കൽ യുഗത്തിന്റെ ശില്പിയായ ഇതിഹാസ ശാസ്ത്രജ്ഞൻ നിക്കോള ടെസ്ല ജനിച്ചത് 1856 ജൂലൈ 10-നാണ്. ഇന്നത്തെ ക്രൊയേഷ്യയിൽ ജനിച്ച അദ്ദേഹം പിൽക്കാലത്ത് അമേരിക്കയിലേക്ക് കുടിയേറി. നമ്മൾ വീടുകളിലും വ്യവസായങ്ങളിലും ഉപയോഗിക്കുന്ന ഓൾട്ടർനേറ്റീവ് കറന്റ്, അതായത് AC വൈദ്യുതി സംവിധാനം, ടെസ്ല കോയിൽ, റേഡിയോ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്നിവ വികസിപ്പിച്ചത് അദ്ദേഹമാണ്. തോമസ് ആൽവ എഡിസണുമായുണ്ടായ കറന്റ് യുദ്ധം ശാസ്ത്രചരിത്രത്തിൽ പ്രശസ്തമാണ്. ലാഭേച്ഛയില്ലാതെ മനുഷ്യ നന്മയ്ക്കായി മാത്രം പരീക്ഷണങ്ങൾ നടത്തിയ അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇന്നും ശാസ്ത്രലോകത്തിന് വലിയ പ്രചോദനമാണ്. ആഗോള കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് TELSTAR-1 എന്ന ഉപഗ്രഹം നാസ വിജയകരമായി വിക്ഷേപിച്ചത് 1962 ജൂലൈ 10-നാണ്. അമേരിക്കയിലെ AT&T, ബെൽ ലബോറട്ടറീസ് എന്നിവർ സംയുക്തമായാണ് ഇത് നിർമ്മിച്ചത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ ആദ്യമായി തത്സമയ ടെലിവിഷൻ ദൃശ്യങ്ങളും ഫോൺ കോളുകളും ഫാക്സ് സന്ദേശങ്ങളും കൈമാറാൻ ഈ ഉപഗ്രഹത്തിലൂടെ സാധിച്ചു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അതിവേഗ ആഗോള വാർത്താവിനിമയ ശൃംഖലയുടെ ആദ്യ രൂപമായിരുന്നു ഇത്. കരീബിയൻ കടലിലെ മനോഹരമായ ദ്വീപ് രാഷ്ട്രമായ ബഹാമസ് ഏതാണ്ട് 325 വർഷത്തെ ദീർഘകാല ബ്രിട്ടീഷ് കോളനി ഭരണത്തിന് ശേഷം പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് 1973 ജൂലൈ 10-നാണ്. സമാധാനപരമായ രാഷ്ട്രീയ ചർച്ചകൾക്കൊടുവിലാണ് ബ്രിട്ടൻ അധികാരം കൈമാറിയത്. ലിൻഡൻ പെൻലിംഗ് രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. സ്വാതന്ത്ര്യത്തിന് ശേഷവും കോമൺവെൽത്ത് രാഷ്ട്രങ്ങളിൽ ഒരംഗമായി തുടരാൻ ബഹാമസ് തീരുമാനിച്ചു. ടൂറിസം രംഗത്ത് ലോക പ്രശസ്തമായ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ദേശീയ ദിനമാണ് ഇത്. അന്താരാഷ്ട്ര പരിസ്ഥിതി ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ കറുത്ത അധ്യായം നടന്നത് 1985 ജൂലൈ 10-നാണ്. പ്രശസ്ത പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസിന്റെ പര്യവേഷണ കപ്പലായ റെയിൻബോ വാരിയർ ന്യൂസിലൻഡിലെ ഓക്സ്ലൻഡ് തുറമുഖത്ത് കിടക്കവെ ഫ്രഞ്ച് രഹസ്യ പോലീസ് ഏജന്റുമാർ ബോംബ് വെച്ച് തകർത്തു. പസഫിക് സമുദ്രത്തിൽ ഫ്രാൻസ് നടത്തുന്ന ആണവ പരീക്ഷണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ പോകുന്നതിനിടയിലാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടത്. ഈ സംഭവത്തിൽ ഫെർണാണ്ടോ പെരേര എന്ന ഫോട്ടോഗ്രാഫർ കൊല്ലപ്പെട്ടു. ഇത് ഫ്രാൻസും ന്യൂസിലൻഡും തമ്മിലുള്ള വലിയ നയതന്ത്ര പ്രതിസന്ധിക്ക് കാരണമായി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഫ്രാൻസിന്റെ ചരിത്രത്തെ കരിനിഴലാക്കിയ വിഷി ഫ്രാൻസ് ഭരണകൂടം ഔദ്യോഗികമായി രൂപീകൃതമായത് 1940 ജൂലൈ 10-നാണ്. നാസി ജർമ്മനി ഫ്രാൻസിനെ കീഴടക്കിയതിനു ശേഷം ഫ്രഞ്ച് പാർലമെന്റ് തങ്ങളുടെ അധികാരം ഒന്നാം ലോക മഹായുദ്ധത്തിലെ നായകനായിരുന്ന മാർഷൽ ഫിലിപ്പ് പെറ്റൈന് കൈമാറി. ഫ്രാൻസിലെ വിഷി എന്ന നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഈ സർക്കാർ യഥാർത്ഥത്തിൽ ഹിറ്റ്ലറുടെ നാസി ഭരണകൂടത്തിന്റെ ഒരു നിഴൽ മാത്രമായിരുന്നു. സഖ്യകക്ഷികൾ ഫ്രാൻസിനെ മോചിപ്പിക്കുന്നതുവരെ ഈ സ്വേച്ഛാധിപത്യ ഭരണം തുടർന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമ.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഹെൽമെറ്റുകൾ പോലുമില്ലാതിരുന്ന ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഫാസ്റ്റ് ബൗളർമാർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് ഇന്ത്യൻ ബാറ്റിംഗിന്റെ അടിയുറച്ച കോട്ടയായി മാറിയ ഒരേയൊരു ലിറ്റിൽ മാസ്റ്റർ. ഇന്ന് ജൂലൈ 10, ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തെ ഗവാസ്കറിന് മുമ്പും ഗവാസ്കറിന് ശേഷവും എന്ന് മാറ്റിയെഴുതിയ ഇതിഹാസ താരം

സുനിൽ മനോഹർ ഗവാസ്കറുടെ ജന്മദിനം. സാങ്കേതിക തികവുള്ള ബാറ്റിംഗ് ശൈലി കൊണ്ടും അസാധ്യമായ ഏകാഗ്രത കൊണ്ടും ലോക ക്രിക്കറ്റിൽ ഇന്ത്യയുടെ പെരുമ ഉയർത്തിയ നായകൻ. ഇന്ത്യ ക്രിക്കറ്റ് ലോകത്തിന് മുന്നിൽ പതറി നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗവാസ്കർ എന്ന പ്രതിഭയുടെ ഉദയം. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബൗളർമാരെ അവരുടെ സ്വന്തം മണ്ണിൽ വെച്ച് യാതൊരുവിധ ഭയവുമില്ലാതെ മണിക്കൂറുകളോളം പ്രതിരോധിച്ച് ക്രീസിൽ നിലയുറപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് വിസ്മയത്തോടെ നോക്കിക്കാണാൻ കഴിയും. വിക്കറ്റ് വീഴ്ത്താൻ തക്കം പാർത്തു നിൽക്കുന്ന ബൗളർമാരുടെ ക്ഷമ കെടുത്തിക്കൊണ്ട് അദ്ദേഹം തീർത്ത പ്രതിരോധ കോട്ടകൾ ഇന്ത്യൻ ടീമിനെ സമ്മാനിച്ചത് വലിയ ആത്മവിശ്വാസമാണ്. തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ അദ്ദേഹത്തിന്റെ ഈ പോരാട്ട വീര്യം വലിയൊരു കാരണമായി മാറി. മൈതാനത്തെ മികച്ച പ്രകടനങ്ങൾക്കൊപ്പം ക്രിക്കറ്റിനോടുള്ള അദ്ദേഹത്തിന്റെ അച്ചടക്കവും ബഹുമാനവും ഏറെ ശ്രദ്ധേയമാണ്. കളിയിൽ നിന്ന് വിരമിച്ച ശേഷവും കമന്റേറ്റർ എന്ന നിലയിലും ക്രിക്കറ്റ് നിരീക്ഷകൻ എന്ന നിലയിലും കളിയിലെ തന്റെ അഗാധമായ അറിവ് പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം ഇന്നും ഈ രംഗത്ത് സജീവമായി നിലകൊള്ളുന്നു. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച ഈ ചതുരംഗ പലകയിലെ രാജാവ് വരും തലമുറയിലെ ഓരോ ക്രിക്കറ്റ് താരത്തിനും ബാറ്റിംഗിന്റെ വലിയൊരു പാഠപുസ്തകമാണ്. ക്രിക്കറ്റ് മൈതാനത്ത് ബാറ്റ് കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച ഇന്ത്യൻ ക്രിക്കറ്റിന് ലോകവേദിയിൽ വലിയ ബഹുമാനം നേടിക്കൊടുത്ത പ്രിയപ്പെട്ട സണ്ണി ബായിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8087816951594002476 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: Info@7.
5: Info@7 ലേക്ക് സ്വാഗതം. ഞാൻ ഹീര. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, PN പണിക്കർ ഫൗണ്ടേഷൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, സാക്ഷരതാ മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. പ്രിയപ്പെട്ട പുസ്തകത്തിലെ ഒരു ഭാഗം സർഗാത്മകമായി ദൃശ്യാവിഷ്കരണം നടത്തി ഇൻസ്റ്റഗ്രാം റീൽ ഫോർമാറ്റിൽ ലഭ്യമാക്കുന്നതാണ് മത്സരം. ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ മുഖേന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാം. പരമാവധി ദൈർഘ്യം 90 സെക്കൻഡ്. വെർട്ടിക്കൽ ഫോർമാറ്റിലാകണം വീഡിയോ ചിത്രീകരിക്കേണ്ടത്. പാരലൽ കോളേജ് വിദ്യാർത്ഥികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം. മികച്ച റീലിന് സമ്മാനം നൽകും. ട്രോഫി, ക്യാഷ് അവാർഡ്, സർട്ടിഫിക്കറ്റ് എന്നിവ ഉൾപ്പെടുന്നതാണ് ഒന്നാം സമ്മാനം. അവസാന തീയതി July 15. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-250-53-29. ഒരിക്കൽ കൂടി 0491-250-53-29. സംസ്ഥാനത്തെ സർക്കാർ ഓർ എയ്ഡഡ് സ്കൂളിൽ 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന OBC, OEC, OBC, EBC വിഭാഗത്തിൽ വിദ്യാർത്ഥികളിൽ നിന്നും പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷ ക്ഷണിച്ചു. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയോ കുറവോ ആയിരിക്കണം. മുൻവർഷത്തെ വാർഷിക പരീക്ഷയിൽ 60% കുറയാത്ത മാർക്കും നേടണം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ സ്കൂളിൽ നൽകണം. July 31 സ്കൂൾ അധികൃതർ ഇ ഗ്രാൻസ് പോർട്ടലിൽ ഡാറ്റ എൻട്രി പൂർത്തിയാക്കണം. അപേക്ഷാ ഫോമിന്റെ മാതൃകയും നിർദ്ദേശങ്ങളും അടങ്ങിയ സർക്കുലർ www.egrants.kerala.gov.in ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 04-2222-2335. ഒരിക്കൽ കൂടി ഫോൺ 04-2222-2222-335. മലബാർ ക്ഷേത്ര ജീവനക്കാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേമനിധി വിഹിതം, ക്ഷേത്രവിഹിതം, കുടിശ്ശിക പിരിവ് നടത്തുന്നു. July 21 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 2 വരെ പട്ടാമ്പി ശ്രീ പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ക്ഷേമനിധി സെക്രട്ടറി ക്യാമ്പ് ചെയ്യും. ഒറ്റപ്പാലം, പട്ടാമ്പി താലൂക്കുകളിലെ ക്ഷേത്ര ഭാരവാഹികൾ ക്ഷേമനിധിയിൽ അടയ്ക്കാനുള്ള ക്ഷേത്രവിഹിതം നിർബന്ധമായും അടയ്ക്കേണ്ടതാണ്. ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കുന്നതിനായി ക്ഷേത്ര ജീവനക്കാർക്ക് മെമ്പർഷിപ്പിനുള്ള അപേക്ഷ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ജനനതീയതി തെളിയിക്കുന്ന രേഖയും ശമ്പള പട്ടികയുടെ പകർപ്പും സഹിതം നൽകണം. നിലവിൽ ക്ഷേമനിധിയിൽ അംഗങ്ങളായ ജീവനക്കാർക്ക് മാസവിഹിതവും അടയ്ക്കാം. വിരമിച്ച ജീവനക്കാർക്കുള്ള പെൻഷൻ, ഗ്രാറ്റ്വിറ്റി എന്നിവയ്ക്കുള്ള അപേക്ഷയും ക്യാമ്പിൽ സ്വീകരിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. ഫോൺ 04952360720. ഒരിക്കൽ കൂടി 04952360720. തൃത്താല GMRC ദിവസവേതനാടിസ്ഥാനത്തിൽ ആയയെ നിയമിക്കുന്നതിന് July 13 രാവിലെ 11 അഭിമുഖം നടത്തും. സ്ത്രീകൾക്ക് മാത്രമാണ് അവസരം. മുൻപരിചയമുള്ളവർക്കും SC വിഭാഗത്തിനും മുൻഗണന ലഭിക്കും. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസണിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി നിർബന്ധമായും പരിശോധിച്ച് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കണം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുള്ള കൃഷിനാശത്തിൽ നിന്നും കർഷകർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് പദ്ധതിയിൽ കൂടുതൽ കർഷകർ പങ്കാളികളാകണമെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് PMFBY.gov.in സന്ദർശിക്കുക. ഫോൺ 1800-425-7064. ഒരിക്കൽ കൂടി 1800-425-7064. പട്ടാമ്പി ICDS ഓഫീസിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് വാഹനം ലഭ്യമാക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. July 25 ഉച്ചയ്ക്ക് 2 വരെ സമർപ്പിക്കാം. ഫോൺ 04662211832. ഒരിക്കൽ കൂടി 04662211832. സംസ്ഥാന പിന്നാക്ക വിഭാഗ കോർപ്പറേഷൻ കുറഞ്ഞ പലിശ നിരക്കിൽ സ്വയം തൊഴിൽ വായ്പ നൽകുന്നു. പദ്ധതി തുകയ്ക്ക് അനുസരിച്ച് 6 മുതൽ 8% നിരക്കിൽ പരമാവധി 30 ലക്ഷം രൂപ വരെ ജാമ്യവ്യവസ്ഥയിൽ നൽകും. ആലത്തൂർ താലൂക്ക് പരിധിയിൽ OBC മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വായ്പ അപേക്ഷിക്കാനായി തങ്കം തിയേറ്ററിന് സമീപമുള്ള വടക്കഞ്ചേരി ഓഫീസിനെ സമീപിക്കാം. www.ksbcd.com ൽ രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0492229620 ഒരിക്കൽ കൂടി ഫോൺ 0492229620 ജില്ലയിൽ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ താൽക്കാലികമായി നികത്തുന്നതിന് ജൂലൈ 13 രാവിലെ 11 ജില്ലാ മെഡിക്കൽ ഓഫീസിൽ അഭിമുഖം നടത്തും. യോഗ്യരായവർ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0491250524 ഒരിക്കൽ കൂടി 0491250524 പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നിലവിലുള്ള ഏതാനും ലാറ്ററൽ എൻട്രി സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ജൂലൈ 13 നടക്കും. പുതിയതായി പങ്കെടുക്കുന്നവർ വൺ ടൈം രജിസ്ട്രേഷനും അപേക്ഷയും ജൂലൈ 10 പൂർത്തിയാക്കണം. ഇവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. ITI ഓർ KGCE വിഭാഗത്തിൽ റാങ്ക് ലിസ്റ്റിൽ 1 മുതൽ 1500 വരെ റാങ്കുള്ളവർക്കും +2 VHSE വിഭാഗത്തിൽ 1 മുതൽ 5500 വരെ റാങ്കുള്ളവരും പുതിയതായി അപേക്ഷ നൽകിയവരും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.polyadmissions.org സന്ദർശിക്കുക, അല്ലെങ്കിൽ ഫോൺ 0491257240 ഒരിക്കൽ കൂടി 0491257240 മണ്ണാർക്കാട് ആശുപത്രിയിലെ ഉപയോഗശൂന്യമായ ഉപകരണങ്ങൾ ജൂലൈ 16 രാവിലെ 11:30 ലേലം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0492242249549 ഒരിക്കൽ കൂടി 0492242249549 പാലക്കാട് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ ജൂലൈ 13-14 തീയതികളിൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പുകൾ സംയുക്തമായി ഈ ചലാൻ അദാലത്ത് നടത്തും. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ പൊതുജനങ്ങൾക്ക് പിഴയടാക്കാമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. സർക്കാർ IHRD സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് നിലവിലൊഴിവിലുള്ള റെഗുലർ സീറ്റുകളിലേക്ക് ജില്ലാതല കൌൺസിലിംഗ് ജൂലൈ 15 മുതൽ 18 വരെ പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ നടക്കും. കൌൺസിലിംഗിന് വരുന്നവർ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തി സ്ലിപ്പുമായി വരണം. ഓരോ ദിവസത്തെയും വേക്കൻസി നില, പ്രവേശനം സംബന്ധിച്ച വിവരങ്ങൾ polyadmissions.org ലഭിക്കും. ജൂലൈ 15 റാങ്ക് 1 മുതൽ 10,000 വരെ, 16 10,001 മുതൽ 20,000 വരെ, 17 റാങ്ക് 20,001 മുതൽ 30,000 വരെ, 18 റാങ്ക് 3,001 മുതൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും രാവിലെ 9 മുതൽ 10 വരെയാണ് കൌൺസിലിംഗ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 8921333561 ഒരിക്കൽ കൂടി 8921333561 മുട്ടിക്കുളങ്ങര ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ താമസിക്കുന്ന കുട്ടികൾക്ക് മ്യൂസിക് മിമിക്രി പരിശീലകരെ നിയമിക്കുന്നതിന് കൂടിക്കാഴ്ച ജൂലൈ 24 രാവിലെ 10 മാറ്റിയതായി സൂപ്രണ്ട് അറിയിച്ചു. കരാർ അടിസ്ഥാനത്തിലാകും നിയമനം. KAP സെക്കൻഡ് ബറ്റാലിയൻ സമീപമുള്ള ചിൽഡ്രൻസ് ഹോമിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നവർ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നേടിയ യോഗ്യതാ സർട്ടിഫിക്കറ്റും പകർപ്പും കരുതണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491255649494 പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കുന്ന ഇ ഗ്രാന്റ്സ് മുഖേനയുള്ള ആനുകൂല്യ വിതരണം നടത്തുന്നതിന് പട്ടികജാതി വിഭാഗക്കാരിൽ നിന്നും സപ്പോർട്ടിംഗ് എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽക്കാലിക അടിസ്ഥാനത്തിലാണ് നിയമനം. പ്രതിമാസം ഓണറേറിയം 22,290 രൂപ, യോഗ്യത BTech, MCA, MSc IT, MSc കമ്പ്യൂട്ടർ സയൻസ്, പ്രായപരിധി 35 വയസ്സ്, അവസാന തീയതി ജൂലൈ 21. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491250505 ഒരിക്കൽ കൂടി 0491250505 ലക്കി എസ്ആപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ സൌജന്യ ഓറിയന്റേഷൻ സെഷൻ ജൂലൈ 15 നടക്കും. ഫിറ്റ്നസ് മേഖലയിലെ തൊഴിൽ സാധ്യതകൾ, കോഴ്സിന്റെ ഘടന, പരിശീലന രീതി എന്നിവ ഉൾപ്പെടുത്തിയാണ് സെഷൻ നടക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0949959967 ഒരിക്കൽ കൂടി 0949959967 സംസ്ഥാന കൃഷിവികസന കർഷക ക്ഷേമ വകുപ്പ് 2025 സംസ്ഥാന കർഷക അവാർഡുകളുടെ ഭാഗമായി മാധ്യമരംഗത്തെ മികവിന് നൽകുന്ന കർഷക ഭാരതി അവാർഡ് അപേക്ഷ ക്ഷണിച്ചു. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകി മികച്ച ഫാം ജേർണലിസ്റ്റുകളെയാണ് അവാർഡിന് പരിഗണിക്കുന്നത്. വ്യക്തികളുടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം എന്നീ 3 വിഭാഗങ്ങളിലായാണ് കർഷക ഭാരതി അവാർഡുകൾ നൽകുന്നത്. ഓരോ വിഭാഗത്തിലും വിജയിക്കുന്നവർക്ക് 50,000 ക്യാഷ് അവാർഡ്, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കും. ഇൻഫോ അറ്റ് 7 അവസാനിക്കുന്നു. നന്ദി.
4: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യൽ
6: ഡിജിറ്റലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, ഇഎംഐ സൗകര്യങ്ങളും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
7: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: ഉങ്ങളുടെ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദി നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും.
0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
3: ഹലോ, ഹായ്, നമസ്കാരം എല്ലാവർക്കും. എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ അഭിരാമിയാണ് ഉള്ളത്. ഞാനിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ട കേട്ടോ, നമ്മൾ മറന്നുപോയ ചികിത്സകൾ എന്നാണ് ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ ഹെഡ്ലൈൻ. ഞാനിത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇതിൽ കൂടുതലും ചികിത്സകൾ നമ്മൾ മറന്നുപോയി. എന്താണ് ആ സംഭവം, എന്താണ് കാര്യം എന്നൊക്കെ ഞാൻ പറയാം. എഴുത്തോലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെ ഞാൻ അഭിരാമിയാണുള്ളത്. നമ്മൾ എന്നും എല്ലാ ദിവസവും ഓട്ടത്തിലാണ്. ചില ആളുകൾ പറയാം, ഒന്നിക്കാൻ കൂടെ സമയമില്ല, അങ്ങനെയാണ് ഇങ്ങനെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ഓഫീസിലെ ഡെഡ്ലൈൻസ്, വീട്ടു ജോലികൾ, മറ്റുള്ള ആളുകളുടെ പ്രതീക്ഷകൾ, ഇതിനിടയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു പോകുന്ന സമയങ്ങൾ അല്ലേ. ശരീരത്തിന് വിശക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കൊടുക്കും, അത് മറക്കില്ല. എന്നാൽ ആത്മാവിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്, നമ്മുടെ സോളിന് വിശക്കുമ്പോൾ എന്താണ് നിങ്ങൾ കൊടുക്കാറുള്ളത്, അതാണ് ഇന്നത്തെ എഴുത്തോല സംസാരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രൂ ആൻഡ് റമാൻ, പാലക്കാട്. Get rid of osteoarthritis,

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: സോൾ കെയർ എന്ന് പറയുമ്പോഴത്തേക്കും അത് അത്ര വലിയ ആഡംബരമായിട്ടുള്ള സാധനമല്ല, പക്ഷേ നമ്മൾ ഏറെ ആഡംബരം കൊടുത്ത് നോക്കേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകുന്ന ഒരു ചെറിയ കരുതലാണ്, ഒരു കെയറാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനിടയിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുകയാണല്ലേ. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ജനൽ കമ്പികളിൽ തട്ടിത്തഴുകി വരുന്ന കാറ്റേറ്റ് കുടിക്കുന്ന ഒരു കട്ടൻ ചായ ആകാം, അല്ലെങ്കിൽ ഹെഡ്ഫോൺ കാതിലേക്ക് അങ്ങനെ അമർത്തി വെച്ച് കേൾക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടാകാം. ഓർക്കുക, നിങ്ങൾ സന്തോഷമായിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയൂ. സോ ഡോണ്ട് ജസ്റ്റ് സർവൈവ്, സ്റ്റാർട്ട് ടുഡേ, ലെറ്റ്സ് റിവൈവ്. ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ ശരീരത്തെ മാത്രമല്ല, നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും കുറച്ചുകൂടെ സ്നേഹിക്കണം, പാമ്പർ ചെയ്യണം. സോൾ പാമ്പറിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ കഴിയുള്ളൂ, ചുറ്റുമുള്ളവർക്കും ആ ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സാധാരണ നമ്മൾ ചെയ്യാറുള്ള സെൽഫ് കെയർ, ഒരു പക്ഷേ ഫേഷ്യൽ ചെയ്യുക, ജിമ്മിൽ പോവുക, നല്ല വസ്ത്രം ധരിക്കുക, ഇതൊക്കെ ശരീരത്തിൻ്റെ ഒരു ഔട്ടർ കാര്യങ്ങളാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലേ. പക്ഷേ സോൾ കെയർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിനെ പോഷിപ്പിക്കുന്ന ഒന്നാണ്. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാനും ഉള്ളിൽ യഥാർത്ഥ സമാധാനവും സന്തോഷമൊക്കെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നാണ് സോൾ കെയർ. സെൽഫ് കെയറും വേണം, പക്ഷേ സെൽഫ് കെയർ മാത്രം പോരാ, സോൾ കെയറും അത്യാവശ്യമാണ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: മനസ്സിന് ഓക്സിജൻ കൊടുക്കാൻ നിങ്ങൾ മറക്കാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ലേഖനം ഞാൻ കഴിഞ്ഞിടയ്ക്ക് വായിച്ചായിരുന്നു. അതായത് ഫോൺ നോട്ടിഫിക്കേഷൻസും ഈ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ നിറഞ്ഞ നമ്മുടെ ദിവസങ്ങളിൽ, ഓരോ ദിവസങ്ങളിലും ശരിക്കും സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഈ മനസ്സിന് ഓക്സിജൻ കൊടുക്കണ പോലെയാണ്. യാതൊരു ടെൻഷൻസും കൊടുക്കാതെ, യാതൊരു പ്രഷറും കൊടുക്കാതെ ഇഷ്ടമുള്ള കാര്യമൊക്കെ ചെയ്ത് പഴയ കൂട്ടുകാരെയൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സ് തുറന്ന് ചിരിക്കില്ലേ, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ മനസ്സിന് ഓക്സിജൻ കൊടുക്കുകയാണ് അല്ലേ. ഒട്ടും വായു കടന്നു പോകാത്ത ഒരു ഇരുണ്ട മുറി, ഇങ്ങനെ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന ഒരു മുറി, ആ മുറിയുടെ ജനൽ തുറന്നിടുമ്പോൾ ആ ഒരു ശുദ്ധവായു, ആ ഒരു കാറ്റിങ്ങനെ മുഖത്തേക്ക് അടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റി ഇല്ലേ, അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിനും ചെയ്ത് കൊടുക്കണം അല്ലേ. ഇടയ്ക്കെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിന്റെ ജാലകം തുറന്നിടണം എന്നുള്ളൊരു കാര്യമാണ്. ആത്മാവിനെ കണ്ടെത്താനായിട്ട് ഹിമാലയത്തിലേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞു പോകുന്ന ചില ആളുകളുണ്ട്. പക്ഷേ ശരിക്കും ആത്മാവിനെ കണ്ടെത്താൻ, നിങ്ങളുടെ സോളിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഹിമാലയം വരെ പോകേണ്ട ആവശ്യമില്ല. ഏറ്റവും ബിസി ആയിട്ടുള്ള ദിവസത്തിൽ പോലും ഒരു 5 മിനിറ്റ് ശാന്തമായി നിങ്ങൾക്ക് ഇരിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് വലിയ കാര്യം എന്നുള്ളതാണ്. അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് സോളുമായിട്ടൊരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടും. രാവിലെ എഴുന്നേറ്റ ഉടനെ എന്താ പറയുക, വളരെ പോസിറ്റീവായിട്ടിരുന്ന്, വളരെ സൈലൻ്റായിട്ടിരുന്ന് ശ്വാസം എടുക്കുകയോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങളെ സോളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാ ദിവസവും മറ്റുള്ള ആളുകളുടെ ജീവിതം കാണാൻ സോഷ്യൽ മീഡിയ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് അത്ര നല്ലതല്ല. സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ക്യാമറ തിരിച്ച് നമ്മുടെ നേരെ വെക്കുക എന്നുള്ളതാണ്. രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചിന്തകളൊക്കെ എഴുതി വെക്കാം, ഇന്ന് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ഓർത്ത് നന്ദി പറയുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ സെൽഫ് റിഫ്ലക്ഷൻ നമ്മളിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സോൾ കെയർ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ എഴുത്തോലയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഞാൻ അഭിരാമിയാണുള്ളത്. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യമില്ലേ, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഈ ചികിത്സകളൊക്കെ നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോയി ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഈ ചികിത്സകളൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഹോസ്പിറ്റൽസിലെ ചികിത്സയെക്കുറിച്ചല്ല പറയണേ, അതല്ലാതെയുള്ള ചില ചികിത്സകൾ നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ചില മെഡിക്കേഷൻസ് ഒക്കെ നിങ്ങൾ മറന്നുപോയോ എന്ന്. നമ്മളെപ്പോഴോ മറന്നുപോയി പണച്ചെലവില്ലാത്ത ചില മാന്ത്രികമായിട്ടുള്ള ചികിത്സകൾ, നമ്മുടെ പ്രകൃതിയും ലൈഫും ഒക്കെ നമുക്ക് തന്ന ചില സുഖപ്പെടുത്തലുകൾ. അവസാനമായിട്ടൊരു സൂര്യോദയം കണ്ടത് എപ്പോഴാണെന്നുള്ളതായിരുന്നു അതിലെ ആദ്യത്തെ ചോദ്യം. നമ്മൾ ഈ സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനെ കാമാക്കുന്ന ഒരു ഒരു സംഭവം ഉണ്ടാവും, ആ ഒരു മൂഡിലേക്ക് നമ്മൾ എത്തുന്ന പറയണേ. അതിലും വലിയ മരുന്ന് വേറെ ഉണ്ട്, അതിലും വലിയ മരുന്ന് വേറെ ഇല്ല എന്ന് പറയുന്നവരുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ ഈ കടന്നു പോകുന്ന മഴക്കാലം അല്ലെ, പനി പിടിക്കുമെന്ന് പേടിച്ച് മാറി നിൽക്കാതെ ഒരു തവണയെങ്കിലും നമ്മൾ ആ മഴത്തുള്ളികളെ ആസ്വദിച്ച് മഴയിൽ നനയണം. ചിലപ്പോൾ ഈ മഴവെള്ളത്തിൽ നമ്മുടെ മനസ്സിലുള്ള മഴ നനയുന്ന സമയത്ത് മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ ഒഴുകിപ്പോവും, ഒലിച്ചു പോകും എന്നൊക്കെയാണ് പറയണത്. പിന്നെ പകൽ സമയത്ത് വെറുതെ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതും ഒരു തരത്തിലൊരു മെഡിക്കേഷനാണ്. ഈ മേഘങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കാറുണ്ട്. എന്താണ് സംഗതി എന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിലും കുറച്ചു നേരം നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ മൊത്തത്തിലൊന്ന് കാമാവുന്നുണ്ട്. അപ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുക, രാത്രിയാകുന്ന സമയത്ത് ടെറസിൽ പോയിട്ട് ആകാശം നോക്കി നിൽക്കുക, ഇങ്ങനെയുള്ള കുറേയധികം ചികിത്സകൾ ഇന്നത്തെ കാലത്ത് ഓരോരുത്തർക്കും ഓരോരുത്തരും അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കുള്ള ചികിത്സയാണ്. ഫോൺ മാറ്റിവെച്ച് വെറുതെ നടക്കുമ്പോൾ, നോട്ടിഫിക്കേഷൻസിൻ്റെ ശബ്ദമൊന്നുമില്ലാതെ പ്രകൃതിയുടെ ശബ്ദം കേട്ട് നമ്മൾ നടക്കുമ്പോൾ, അത് നമ്മുടെ മനസ്സിന് തരുന്ന സുഖം അത് അനുഭവിച്ച് തന്നെ അറിയണം. അത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ചിരി, വിഷമങ്ങളെല്ലാം മറന്ന് നമ്മൾ നമ്മുടെ ഏറ്റവും സ്നേഹിക്കുന്നവരെ കെട്ടിപ്പിടിക്കുന്നത് പോലും നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മളെ കാമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഈ ഒച്ചയും ബഹളവും ഇല്ലാത്ത ഒരിടത്ത് ശാന്തമായി ഇരിക്കുമ്പോൾ തന്നെ സമാധാനം കിട്ടും. ഇതിനൊക്കെ ഇന്നിപ്പോൾ ഞാൻ ഈ അവസാനം പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ മറന്നുപോയ ചികിത്സകളല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ചികിത്സകൾക്കൊന്നും ഒരു രൂപ പോലും ചെലവില്ല. ഒരു രൂപ പോലും ചെലവില്ലാതെ ആത്മാവിനെ സുഖപ്പെടുത്തുന്ന യഥാർത്ഥ ചികിത്സകൾ, ഇതിലേതെങ്കിലും ചികിത്സ നിങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറാണോ അല്ലയോ എന്നതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തോടുകൂടി ഞാൻ എൻ്റെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരു കിട്ടില്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം ആവട്ടെ. ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ് ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
1: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദേ 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളുടെ കൂടെ ആർജി ഹീരനാണ് ഈ മോർണിംഗിൽ നിങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി മഴയില്ല മഴയില്ല എന്ന് ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് സന്തോഷമാണ് സങ്കടമാണല്ലേ. മഴ പെയ്താൽ നമ്മൾ പറയും അയ്യോ മഴ പെയ്യാണല്ലോ, മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ പറയും അതെന്താ മഴ പെയ്യാത്തത് എന്ന് നമുക്കിങ്ങനെ തോന്നും അല്ലേ. യാ, ക്വൈറ്റ് സ്വാഭാവികം, നമ്മൾ മനുഷ്യന്മാരിങ്ങനെയാണ്. എന്ത് കിട്ടിയാലും നമുക്ക് പോരാ, ഇനി തന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും എന്തിനാ ഇത്രയും നന്നേ എന്ന് ചോദിക്കുകയും ചെയ്യും. ആൻഡ് ദാറ്റ്സ് ക്വൈറ്റ് നോർമൽ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും മഴയായിട്ട് നമ്മളിങ്ങനെ സെറ്റായിട്ട് പോവാണ്. നല്ലൊരു മൺസൂൺ കാലം അങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും കുറച്ച് ശ്രദ്ധിക്കണം. മൺസൂൺ കാലഘട്ടത്തിൽ നമ്മൾ മഴ പെയ്യുന്ന സമയത്തും പുറത്തു പോകുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും മഴ കൊള്ളുന്ന സമയത്തൊക്കെ നമ്മൾ ഇച്ചിരി ഇച്ചിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട്. വീണ്ടും അത് തന്നെ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നൊരു ജൂലൈ 10-ാം തീയതി. അങ്ങനെ എനിക്ക് തോന്നുന്നു ജൂൺ വളരെ പതുക്കെ പോയത്, പക്ഷേ ജൂലൈ ഭയങ്കര സ്പീഡിൽ പോകുന്ന പോലെ തോന്നി. ജൂലൈ 1-ാം തീയതി ആയത് എനിക്ക് ഓർമ്മയുണ്ട്. ദൈവം ഇപ്പം നോക്കുമ്പോൾ 10-ാം തീയതി ആയിരിക്കുന്നത്. എന്റെ ദൈവം, ഇത് എവിടെ പോകുന്നു ഈ ദിവസങ്ങളൊക്കെ. ദിവസങ്ങൾ ഇത്തിരി കുറഞ്ഞോ, ഡ്യൂറേഷൻ ഒക്കെ കുറഞ്ഞോ എന്നൊരു സംശയം. പോട്ടെ, എന്തായാലും നമ്മൾ അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി നമ്മുടെ ലൈഫിന്റെ എന്താ പറയുക ഈ വർഷത്തിന്റെ ഒരു പകുതിയുടെ അപ്പുറത്തേക്ക് നമ്മൾ കടന്നു എന്നുള്ളതാണ് ഫാക്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും നല്ല നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. പക്ഷേല്ലേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ നമ്മുടെ ലൈഫിന്റെ പല പോയിന്റുകളിൽ എത്തുമ്പോഴും നമുക്കിങ്ങനെ വിഷമിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ, ഞാനിങ്ങനെ എന്റെ ദിവസങ്ങളിൽ ഏറ്റവും ലോ ആവുന്ന ഒരു സമയം എന്ന് പറയുന്നത് എനിക്ക് PMS ഉണ്ട്. അതായത് പീരിയഡ്സിന്റെ തൊട്ട് മുൻപ് നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഇങ്ങനെ ചേഞ്ച് ആവുന്ന സമയത്ത് ഞാനിങ്ങനെ ലൈഫിൽ ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യും, ഭയങ്കര ഡൾ ആയിട്ട്. ഞാൻ എന്തിനാ ദൈവമേ ജീവിക്കുന്നത് എന്ന് പോലും തോന്നിയ ദിവസങ്ങളുണ്ട്. ആൻഡ് ഇത് പ്രശ്നമൊന്നുമല്ല, പക്ഷെ അത് ആ ദിവസത്തിന്റെ അല്ലെങ്കിൽ അന്നുണ്ടായ ചില കാര്യങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലോ അല്ലെങ്കിൽ മനസ്സിലോ ഒക്കെ വരുന്ന ചില മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ലോ ആവുന്നത് അല്ലെ. നമ്മൾ ഒട്ടും എനർജി ഇല്ലാത്ത ആളാവുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിനോടൊരു ഇഷ്ടമില്ല, മൊത്തത്തിൽ ഒരു നെഗറ്റീവ് എനർജി തോന്നുന്ന ദിവസങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ. ഞാൻ പറയുന്നത് ഇപ്പൊ സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, പുരുഷന്മാർക്കും പല പല സാഹചര്യങ്ങളിൽ നമ്മുടെ ലൈഫ് ഭയങ്കര ഡൾ ആണെന്നൊക്കെ തോന്നാറുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവ് എനർജി വരുന്ന സമയമുണ്ട്. അപ്പൊ നമ്മൾ ആരെയാ ഡിപ്പെൻഡ് ചെയ്യുക? ഇന്നത്തെ ദിവസത്തിന് ആക്ച്വലി ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഗ്ലോബൽ എനർജി ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പൊ ഞാനിങ്ങനെ അതിനെ പറ്റി ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്താണ് ഈ ഗ്ലോബൽ എനർജി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഈ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള, അതായത് ഇപ്പൊ നമ്മൾ കോളും പെട്രോളും ഒക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മളുടെ ഡേ ടു ഡേ ലൈഫൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത്, അതിൽ നിന്നൊക്കെ മാറ്റി നമ്മൾ നോൺ റിന്യൂവബിൾ എന്നുള്ള സാധനത്തിലേക്ക് നമ്മൾ മാറണം, റിന്യൂവബിൾ എനർജിയിലേക്ക് നമ്മൾ മാറ്റണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ സോളാർ എനർജിയിലേക്ക് കുറെ പേര് കൺവേർട്ട് ചെയ്തു, പിന്നെ കുറെ പേര് ഈ പറഞ്ഞ പോലെ വിൻഡ് മിൽസ്. ഇപ്പൊ നിങ്ങൾ അഹല്യയിലൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് വിൻഡ് മിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ വിൻഡ് എനർജിയിൽ നിന്നാണ് ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഇത്തരം റിന്യൂവബിൾ എനർജിയിലേക്ക് നമ്മൾ മാറുന്നു എന്ന് പറയുന്ന ആ ഒരു ചേഞ്ചിനെ നമ്മൾ എൻജോയ് ചെയ്യാനും അല്ലെങ്കിൽ ആ പ്രോസസ്സിലും ആ അവയർനെസ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ആക്ച്വലി ഇങ്ങനെ ഒരു ദിവസമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ സമ്മതിച്ചു, പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സ്വന്തം ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു പേഴ്സണായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്, നമ്മൾ ലൈഫിൽ ലോ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എനർജി തരുന്നത് എന്താണെന്നാണ് ഇന്നത്തെ എന്റെ ചോദ്യം. ആക്ച്വലി എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നല്ല പാട്ടുകൾ. അതും ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വീണ്ടും ശോകം പാട്ടുകൾ ഞാൻ കേൾക്കില്ല. ഞാൻ കേൾക്കുന്നത് എപ്പോഴും നല്ല ഹൈ എനർജിയുള്ള പാട്ടുകളായിരിക്കും. ആൻഡ് എസ്പെഷ്യലി ഞാനൊരു രജനീകാന്ത് കട്ട ഫാൻ ആയതുകൊണ്ട് ഞാൻ മറ്റേ സിംഗനടെ പോട്ട് സിഗരത്തിൽ ഏറ് എന്നൊക്കെ ഞാൻ കേൾക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈഫിൽ ഡൗൺ ആയിരിക്കുമ്പോൾ എനിക്ക് മറ്റേ പടയപ്പ കാണുമ്പോഴും അല്ലെങ്കിൽ മറ്റേ നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ എവിടെ നോക്കിയോ എനർജി വരും. അതിന്റെ കൂടെ SPB സൗണ്ടും കൂടെ ആകുമ്പോൾ എവിടെ നിന്ന് ഈ എനർജിയൊക്കെ പറന്നു വരുന്നത് എനിക്ക് തന്നെ അറിയില്ല. സോ ഐ ലിസൺ ടു സച്ച് സോങ്സ്, എന്നിട്ട് ഞാൻ ചിലപ്പോൾ ഡാൻസ് ചെയ്യും, എന്നിട്ട് ഞാൻ എന്റെ എനർജി തിരിച്ചുപിടിക്കും. ചില സമയത്ത് അതും എനിക്ക് ചെയ്യാൻ തോന്നുന്ന സമയത്ത് എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അവരെ വിളിച്ച് സംസാരിക്കും, എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരത് നന്നായി കേട്ടിരിക്കും, എന്നിട്ട് എന്നോട് എന്തെങ്കിലുമൊക്കെ കോമഡി പറയും, എന്നിട്ട് ഹീര നീ അടിപൊളിയല്ലേ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ആണല്ലേ ഞാൻ ഭയങ്കര അടിപൊളിയാണല്ലേ എന്ന് എനിക്ക് തോന്നും. സോ ഇങ്ങനെ നമ്മുടെ ലൈഫിലെ എനർജീനെ ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര കൊടുത്താലും തീരാത്ത റിന്യൂവബിൾ എനർജി ആയിട്ട് നമ്മുടെ ലൈഫിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പാട്ടുകൾ അതിനൊരു എക്സാമ്പിളാണ്, നമ്മുടെ ലൈഫിലുള്ള നല്ല ആൾക്കാർ എക്സാമ്പിളാണ്. ചില ആൾക്കാർ നടക്കാൻ പോവുമായിരിക്കും, ചില ആൾക്കാർ എന്താ പറയുക ഒരു ട്രിപ്പിന് പോവുമായിരിക്കും, അങ്ങനെ പലർക്കും പല രീതിയാണ് അവരുടെ എനർജി റീക്യാപ്ചർ ചെയ്യുന്ന ഒരു ഒരു പ്രോസസ് എന്ന് പറയുന്നത്. സോ ഇതിനെ പറ്റിയാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കണം. സോ എന്ത് ചെയ്യണം, എന്നെ വിളിക്കണം 8 1 5 0 9 000 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ ലോ ആവുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ കട്ടക്കി നിൽക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കൂടുന്നത് ഈ അഹല്യ FM നിങ്ങളുടെ കൂടെ കൂട്ടുകൂടുന്നത് പോലെ ആരാണ് നിങ്ങളുടെ കൂടെ കൂട്ടുകൂടുന്നത് എന്നാണ് എനിക്കിന്ന് അറിയേണ്ടത്. സോ എന്തായാലും ആദ്യത്തെ പാട്ട് ഇവിടെ റെഡിയാണ്. ഞാൻ അധികം സംസാരിക്കുന്നില്ല, പാട്ടുകളാണ് ഇവിടെ വരാൻ പോകുന്നത്. ഫിലിപ്സ് ആൻഡ് മങ്കി പെൻ എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് വിണ്ണിലെ താരകം എന്ന് പറഞ്ഞു
പറഞ്ഞ പാട്ടുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഒരുപാട് താരകങ്ങൾ വിണ്ണിലുണ്ടാവട്ടെ, അത് മനുഷ്യന്മാരുടെ രൂപത്തിൽ നമ്മുടെയൊക്കെ ലൈഫിന്റെ പല പോയിന്റുകളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മളെ സേവ് ചെയ്യാനും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് നമ്മൾ കേൾക്കാൻ പോവാണ്. അഹലി എഫ് ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരാ. സ്റ്റേ ട്യൂൺഡ്.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: അങ്ങനെ കേട്ട് കേട്ട് ഇതേ നമ്മളിങ്ങനെ കൂട്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. 8 മണി കഴിഞ്ഞ് 12 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളുടെ കൂടെ RG ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എന്റെ കൂടെ ഇതേ ചാടി പിടിച്ചൊരു കോളർ വന്നിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
6: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്, ഇതാരാ?
6: ഞാൻ ഇൻസൻ, ചാലക്കുടി.
5: ചാലക്കുടി? ഞാൻ തൃശ്ശൂരാണ് കേട്ടോ.
6: എനിക്കറിയാമോ?
5: ആഹാ, ചാലക്കുടിയിൽ എന്താ വിശേഷം? മഴ ഉണ്ടോ
6: ഇപ്പോ?
5: ഓക്കെ. ചാലക്കുടി ചേട്ടൻ എവിടെയാ? കറക്റ്റ് എവിടെയാ ലൊക്കേഷൻ?
6: ചാലക്കുടി, നോർത്ത് ചാലക്കുടി.
5: ഓക്കെ.
6: സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ അറിയോ?
5: യെസ്, അറിയാം.
6: ആ പരിസരം.
5: ഓക്കെ. എന്റെ ചേച്ചിയുടെ വീട് തൊട്ടടുത്താണ്, കൊടകര.
6: ഞാൻ ജോലി ചെയ്യുന്ന കൊടകരയാണ്.
5: ആദ്യോ? ശരി, അപ്പൊ നമ്മള് ബന്ധുക്കളായിട്ടോ. ഓക്കെ. അപ്പൊ റിൻസൻ ചേട്ടാ പറയൂ, എങ്ങനെയാണ് റിൻസൻ ചേട്ടന്റെ ലൈഫിൽ ഒരു ലോ പോയിന്റ് ഉണ്ടാവുമ്പോ എന്താണ് റിൻസൻ ചേട്ടന്റെ എനർജി ബൂസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുക?
6: അതെനിക്ക് ജോൺസൺ മാസ്റ്ററിന്റെ ഗാനങ്ങൾ കേട്ടുകഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി തന്നെ വരും. മേഘങ്ങൾ തുടങ്ങുന്ന മടവില്ലും മടം, അതുപോലെ തന്നെ ആകാശമാകെ കണിമലർ, പവിഴം പൂ, പവിഴാതരം പൂൾ, പിന്നെ ചന്ദന ചോലയിൽ, പിന്നെ പാതിരാപ്പൂൾ നടന്ന്, ഈ ഗാനങ്ങളൊക്കെ കേട്ടെങ്കിൽ തനിയ ബൂസ്റ്റ് ആയിരിക്കും.
5: എനിക്ക് എനിക്ക് തോന്നുന്നു ജോൺസൺ മാസ്റ്റർ ആണ് ഒരു റിന്യൂവബിൾ എനർജി ആയിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലേ?
6: തീർച്ചയായും. ഇടയ്ക്ക് ശ്യാം സാർ കയറി വരും.
5: ആരാ?
6: അദ്ദേഹത്തിന് ശ്യാമില്, ശ്യാം സംഗീത സംവിധായകൻ.
5: ഓക്കെ.
6: ശ്യാം, അദ്ദേഹത്തിന്റെ ഒരു കിളി ഇരു കിളി എന്നുള്ള പാട്ട് കിട്ടെങ്കിൽ നല്ല ബൂസ്റ്റ് അപ്പ് വരുന്ന ഒരു പാട്ടാണ്.
5: ഒരു കിളി ഇരു കിളി അതാണോ? സൂപ്പർ സൂപ്പർ.
6: ഞാനത് പലരിടത്തും പറയാറുണ്ട്, ചില ഗാനങ്ങൾ നമുക്ക് പോസിറ്റീവ് എനർജി തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും, ചിലത് നെഗറ്റീവ് അടിക്കും. അപ്പൊ ഈ ഗാനം പ്രത്യേകം പറയാണ്ട് ഒരു കിളി ഇരു കിളി മുക്കിളി നകളി കിട്ടെങ്കിൽ അവർന്നാന്ന് അറിയില്ല പോസിറ്റീവ് എനർജി
5: തന്നെ വരും. ചേട്ടൻ പാടോ?
6: ആ പാടും.
5: ആ എന്നൊന്ന് പാടിയേ, ഒരു കിളി ഇരു കിളി.
6: അതന്നെ മതി. ഓക്കെ. ഒരു കിളി ഇരു കിളി മുക്കിളി നാക്കിളി ഓലത്തുമ്പത്താടാൻ വാ, ഓലത്തുമ്പത്താടിയിരുന്നൊരു നാടൻ പാട്ടും പാടിത്താ, പൊള്ളുന്ന വെയിലല്ലേ വെയിലേറ്റുവാടല്ലേ വന്നിപ്പണലിരും നാട്ടേ, ലാലാലാലാല
5: അടിപൊളി അടിപൊളി.
6: താങ്ക് യു സോ മച്ച്.
5: സൂപ്പർ. അപ്പൊ എന്തായാലും ഇന്ന് രാവിലത്തേക്ക് ഒരു എനർജി ആയില്ലേ അപ്പൊ ഇന്ന്?
6: തീർച്ചയായും നമുക്ക് എനർജിയാണ്.
5: ആണോ? അടിപൊളി.
6: രാവിലെ 8 മണി പോസിറ്റീവ് എനർജി ആണ് നമുക്ക് തരുന്നത്. പല ശ്രോതാക്കളുടെ വോയിസ് കേൾക്കുന്നു, നല്ല നല്ല പാട്ടുകൾ കേൾക്കുന്നു, പുതിയ പുതിയ ആർജിസ് വരുന്നു, അപ്പൊ പുതിയ ശബ്ദങ്ങൾ ശ്രോതാക്കളുടെ കേൾക്കുന്നു, അപ്പൊ എല്ലാം കൊണ്ട് വൈബാണ്.
5: താങ്ക് യു ചേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ നമുക്ക്?
6: പി വി മുഹമ്മദ് വടക്കേ വാവനൂർ, റാണി വർഗീസ്, പ്രിയപ്പെട്ട സത്യഭാമ അമ്മ, ഷാൻജിൻ സുമേഷ്, റാണി വർഗീസ്, കുഞ്ഞപ്പ പന്തവർ, നന്ദിറത്തി, പിന്നെ താങ്കൾക്കും, പിന്നെ പ്രിയപ്പെട്ട വിട്ടുപോയ എല്ലാ ശ്രോതാക്കളും.
5: ഓക്കെ ചേട്ടാ, താങ്ക് യു. അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ.
6: താങ്ക് യു സോ മച്ച്.
5: ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ. അപ്പൊ എന്തായാലും റിൻസൻ ചേട്ടനാണ് നമ്മൾ വിളിച്ചത് കണ്ടോ. പാട്ടുകളാണ് റിൻസൻ ചേട്ടന്റെ റിന്യൂവബിൾ എനർജി. തീരാത്ത തീരാത്ത ജോൺസൺ മാഷിന്റെയും പാട്ടുകളും അല്ലെങ്കിൽ ശ്യാമിന്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് വൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ എനർജി തിരിച്ചു പിടിക്കുന്നത് എന്നാണ് പറയുന്നത്. വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ് അല്ലേ. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നമ്മൾ പാട്ടുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇതുപോലെയാണ് പലർക്കും പലരുടെയും, ഞാനും പറഞ്ഞില്ലേ കുറച്ച് എനർജറ്റിക് പാട്ടുകളാണ് ഞാൻ കൂടുതലും കേൾക്കാന്ന് പറഞ്ഞില്ലേ. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്, പലർക്കും പല കാര്യങ്ങളായിരിക്കും. ഇപ്പൊ നമ്മുടെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
7: സുപ്രഭാതം ഹീര, ഞാൻ ജയരാജ് വാപ്പാല.
5: ജയരാജ് ഏട്ടാ, സുഖാണോ?
7: സുഖായിരിക്കുന്നു ഹീര.
5: ഓക്കെ, എവിടെയാണ് സ്ഥലം? എവിടെയായിരുന്നു? ഞാൻ ഓർക്കുന്നു. അപ്പോ ജയരാജേട്ടൻ പറയൂ, എന്താണ് ജയരാജേട്ടന്റെ എനർജി ബൂസ്റ്റർ? ഒരു റിന്യൂവബിൾ എനർജി ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്?
7: പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തത് ഗാനങ്ങൾ തന്നെയാണ്.
5: ഓക്കെ,
7: ജെറി അമൽദേവിന്റെ പാട്ടുകളും ജോൺസൺ മാഷ പാട്ടുകളും, പിന്നെ എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട് ചന്ദ്രദാസ്, പുള്ളി പാടിയിട്ട് തരുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട്. ഇത് ശരിക്കും അല്ലെങ്കിൽ വല്ലാത്തൊരു ആ മെലഡി, പിന്നെ ഹീര പറഞ്ഞമാതിരി അടിച്ചുപൊളി പാട്ടല്ല, മെലഡിയാണ് എന്നെ മൂഡ് ചേഞ്ച് ചെയ്യുന്നത്, വല്ലാതെ ആസ്വദിക്കും. പിന്നെ ബൈക്ക് എടുത്തിട്ട് എങ്ങോട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഹൈവേയിലൂടെ ഇങ്ങനെ പോവാം.
5: ഓക്കെ,
7: അത് ഇത് രണ്ടുമാണ് എനിക്കൊരു ആ സമയത്ത്.
5: ഓക്കെ, അപ്പൊ രണ്ട് റിന്യൂവബിൾ എനർജി കയ്യിലുണ്ട്, അപ്പൊ അതുകൊണ്ട് ലൈഫ് ഇങ്ങനെ സെറ്റ് ആയിട്ട് പോവാണ് അല്ലേ? ഓക്കെ ജയരാജേട്ടാ, പിന്നെ ആർക്കാ നമുക്ക് വിശ്വസ് കൊടുക്കണ്ടേ?
7: ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഹീര ഒ ജി അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം അഭിരാമി അസലായിട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഒ ജി. അഭിരാമി അസലായിട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്ന പ്രോഗ്രാം ഹീര എടുത്തപ്പോ ഒട്ടും ചോർന്നിട്ടില്ല. അതൊരു പുതിയൊരു ഭാവത്തില്, പുതിയ രീതിയില് വളരെ ഇഷ്ടമായി. ഞാനിപ്പോ ദിവസവും വൈകിട്ട് രാത്രി നടക്കുന്നത് ഇത് കേട്ടോണ്ടാണ്, ഒ ജി കേട്ടോണ്ടാണ്. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു പിന്നെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എന്റെ എല്ലാ പ്രിയ സ്നേഹ സൗഹൃദങ്ങൾക്കും നല്ലൊരു ദിവസം.
5: ഓക്കെ, ശരി ശരി, താങ്ക് യു ചേട്ടാ. ഇനിയും വിളിക്കണം. അപ്പൊ ജയരാജേട്ടനാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ജയരാജേട്ടനും വീണ്ടും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്, അതായത് പാട്ടുകളാണ്, അത് മെലഡിയാണ്. എനിക്കൊന്ന് ആലോചിച്ച് നോക്കൂ, മെലഡി കേൾക്കുമ്പോൾ ഒരാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മൂഡ് ചേഞ്ച് ഉണ്ടാവുന്നു, ഒരു എനർജിയിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നു എന്ന് പറയുന്നത് വാട്ട് ഇസ് ദ അല്ലേ, ഒരു ദ പവർ ഓഫ് മ്യൂസിക് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തുള്ള കാര്യമാണ്. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
8: ഹലോ, ചന്ദ്രനന്ദ്, ഷൺമുഖനാണ്. ഹീര,
5: ഷൺമുഖൻ ചേട്ടാ, സുഖാണോ?
8: അങ്ങനെ പോണോ, കുഴപ്പമില്ല.
5: ഓക്കെ, അപ്പൊ പറയൂ, എന്താണ് ലൈഫില് ലോ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു റിന്യൂവബിൾ എനർജി ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ് അല്ലെങ്കിൽ
8: എന്താണ്? പാട്ട് കേൾക്കുക, പാട്ട് പാടുക, ഇതൊക്കെയാണ്.
5: ഓക്കെ,
8: പിന്നെ കമ്പനിയിൽ വർക്ക് ചെയ്യുക, നല്ല കാര്യത്തിനും കെട്ട കാര്യത്തിനും എല്ലാത്തിനും നിൽക്കുക. കെട്ട കാര്യത്തിന് നിൽക്കാൻ പാടില്ല, നല്ല കാര്യത്തിന്.
5: ഓക്കെ, അപ്പൊ വർക്ക് ചെയ്യുന്നത് ഒരു എനർജിയാണ് അല്ലേ?
8: ആ, വർക്ക് ചെയ്യുമ്പോ അങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടും, ചിലപ്പോ അങ്ങനെ പാടിക്കൊണ്ട് എന്റെ വർക്കും നോക്കിക്കൊണ്ടേയിരിക്കും. നീ എഫ് എം അവിടെ വെക്കും.
5: അപ്പൊ ഇതൊക്കെയാണ് ചന്ദ്രൻ. ചന്ദ്രൻ ചേട്ടൻ എന്നാ എനിക്ക് വരണം, അതെന്തത്?
8: ഷൺമുഖൻ ചേട്ടൻ.
5: അല്ലല്ല,
8: പാലക്കാട് വന്നപ്പോ പിന്നെ കലക്കുണ്ട് മോള്. പിന്നെ അയ്യോ, കലക്ക് കിടക്കുന്ന കലക്കുണ്ട്. അപ്പൊ എനിക്ക് ഇതിനു മുമ്പ് വേറെ ഏത് എഫ് എം എവിടെങ്കിലും ജോലിക്കുന്നുണ്ടായിരുന്ന ആളാണ്.
5: യെസ്, ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഉള്ള ആളാണ്.
8: ഇതന്നെ ഇത്ര എക്സ്പീരിയൻസ്.
5: ഓക്കെ ചേട്ടാ, പിന്നെ ആർക്കാ നമുക്ക് വിശ്വസ് കൊടുക്കണ്ടേ?
8: അപ്പൊ വേണ്ട, ഒരു നാല് പേര് പാട്ടൊന്നും പാടിക്കളെ, അതല്ലേ ഇഷ്ടമുള്ളത്, ഒന്ന് പാടിക്കോട്ടെ.
5: ശരി, പാടിക്കോളൂ.
8: വായനിനാൽ വാഴലാം വഴിയായില്ലേ ഭൂമിയിൽ, ആഴക്കടലും സോലയാകും.

0: ആഴക്കടലും ശോലയാകും ആശയിരുന്നാൽ നീന്തി വാ.
1: എന്റെ അമ്മ ഭയങ്കര എനർജി ആണല്ലോ രാവിലെ തന്നെ.
0: എന്താ
1: രാവിലെ തന്നെ എനർജി ആണല്ലോ, എന്താ അതിന്റെ രഹസ്യം? ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ ഷൺമോഹൻ ചേട്ടാ. ഓക്കെ, പിന്നെ ആർക്കാ വിശ്വസ്?
0: നമ്മുടെ ഇവിടെ ഒരു അഖിലുണ്ട്, അപ്പു ഉണ്ട്, പിന്നെ അഭിരാമിയെ സമിക്കുമ്പോ നമ്മുടെ അഭിരാമിക്കും.
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് എന്തായാലും സ്പെഷ്യൽ ആയിട്ട് ഒരു പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ ചേട്ടാ, ബൈ ബൈ, ടേക്ക് കെയർ. അപ്പോ ഷൺമുഖ ചേട്ടനാണ് വിളിച്ചത്, പാട്ടുകൾ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ എനർജി തരുന്നത്, പാട്ടുകളാണ് എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ദേ ഇപ്പോ ദി എനർജറ്റിക് ആയിട്ട് ദേ മറ്റൊരു പാട്ട് തന്നെ നമ്മൾ തരാൻ പോവാണ്. ലക്കി സ്റ്റാർ എന്ന സിനിമയിൽ നിന്ന് ഹരിചരന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. വിഷമിക്കേണ്ട, നിങ്ങളുടെ എല്ലാവരുടെ കഥകളും ഞാൻ കേൾക്കും, പാട്ടുകളൊക്കെ നമ്മൾ പ്ലേ ചെയ്യും. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം ആണ്, നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.
5: യെസ്, അങ്ങനെ സമയം തേങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 8 മണി കഴിഞ്ഞ് 27 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളുടെ കൂടെ RJ ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ ഡേ ആണല്ലേ, ഗ്ലോബൽ എനർജി ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു എനർജി ആയിട്ട് അല്ലെങ്കിൽ ഒരു റിന്യൂവൽ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണെന്നായിരുന്നു ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. ആക്ച്വലി എന്റെ കൂടെ ഇപ്പൊ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
6: നമസ്കാരം, നല്ല ഒരു മഴയുള്ള സുപ്രഭാതം ഹീര.
5: നമസ്കാരം ബുള്ളറ്റ് ജഗൻ അല്ലേ ചേട്ടാ?
6: ഓക്കെ, അതെ. എന്താണെന്നറിയില്ല ഹീര, ഞാൻ ഈ പ്രോഗ്രാമിൽ വിളിക്കണ വിചാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഞങ്ങളെ എല്ലാവരെയും ഒന്ന് മോട്ടിവേഷൻ ചെയ്തിട്ട് അതിന്റെ എടുപ്പിക്കണം അല്ലെങ്കിൽ വിളിപ്പിക്കണം അങ്ങോട്ട്.
5: ഇന്നല്ല, രാവിലെ എനർജി തരണ്ട്.
6: ഈ അഹലിലെ 3 പ്രോഗ്രാം ഞാൻ കേൾക്കുന്നുള്ളൂ. 1, കാലത്തെ പ്രോഗ്രാം, പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഇൻസൻ പാട്ട്, പിന്നെ ഹീരയുടെ 7 മണിക്കുള്ള തമിഴ് ഒരു വർത്തമാനം, അതിന്റെ ഉള്ള ആ പാട്ടും, ഇതൊക്കെ ഈ 3 പ്രോഗ്രാം കേൾക്കാൻ സമയം കിട്ടുന്നുള്ളൂ.
5: ആണോ? ശരി ശരി. അപ്പോ എനിക്കറിയേണ്ടത് ജഗൻ ചേട്ടന്റെ ലൈഫില് എനർജി സോഴ്സുകൾ എന്താണെന്നാണ് എനിക്കിന്ന് അറിയേണ്ടത്.
6: എനർജി പറയുമ്പോ ഹീര, ഞാൻ മോർണിംഗ് ഡെയിലി ജോഗിങ് പോകുന്ന ഒരാളാണ്. കാലത്ത് നല്ലോണം ജോഗിങ് ഒക്കെ പോയി നല്ലൊരു ബ്രൂ കോഫി കൈണ്ടൊന്ന് കുടിക്കും, അത് നല്ലൊരു എനർജിയാണ്. പിന്നെ നമ്മുടെ വിജയുടെ പാട്ടാണ് ഫുള്ളായിട്ട് കേൾക്കുന്നത്. പൊള്ളി പാട്ടുകളെ കേൾക്കുള്ളൂ, എനിക്ക് മെലോഡിക്ക് ഒന്നും പറ്റില്ല. അതെങ്ങനെ എണീറ്റ് വന്ന

0: ബീറ്റുള്ള പാട്ട് കേട്ടാൽ നമ്മൾ ഓട്ടോമാറ്റിക്കാണ് എനർജി ആയിക്കോളും.
1: അടിപൊളി. അപ്പൊ ഈ ഓടുന്ന സമയത്ത് പാട്ട് കേൾക്കുമോ?
0: ചിലപ്പോ ഹെഡ്സെറ്റ് ഇട്ട് പോകുന്നുണ്ട്.
1: ഓക്കെ. അപ്പൊ മറ്റേ പൊക്കിരി പൊങ്കൽ അതൊക്കെ കേൾക്കണ്ട?
0: എല്ലാം നല്ല വെറൈറ്റി മൂവി സോങ്സ്, നല്ല രസമാ കേൾക്കാം. ഒരു എനർജി സോങ്സ് എല്ലാം.
1: ഓക്കെ. അപ്പൊ എനർജറ്റിക് പാട്ടുകളാണ് എനർജി സോഴ്സ്
0: അല്ലേ? തീർച്ചയായും.
1: ഓക്കെ, സൂപ്പർ. എനിക്ക് തോന്നുന്നു രാവിലെ അങ്ങനെ ചെറുതായിട്ട് ഒരു ഓട്ടൊക്കെ കഴിയുമ്പോ നമ്മുടെ ബോഡി തന്നെ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ?
0: നല്ലൊരു റിഫ്രഷ് കിട്ടും.
1: ഓക്കെ. അപ്പൊ എന്തായാലും ഇത് കേട്ടിട്ട് ആരെങ്കിലും ഒക്കെ ഓടാൻ തുടങ്ങുമെങ്കിൽ അത് അടിപൊളിയായിരിക്കും. ഉറപ്പായിട്ട്. അപ്പൊ പിന്നെ ആർക്കാ വിശ്വസം കൊടുക്കണ്ടേ? ഓക്കെ, ശരി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, ഇനിയും വിളിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ വിളിച്ചത് ബുള്ളറ്റ് ജഗൻ ജഗൻ ചേട്ടനായിരുന്നു. അപ്പൊ നോക്ക്, രാവിലെ എഴുന്നേറ്റ് ഓടുന്ന സമയത്ത് നല്ല എനർജറ്റിക് പാട്ടുകളൊക്കെ ഇട്ടിട്ട് ഓടുന്നു എന്ന് പറയണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, രാവിലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ബൂസ്റ്റ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. എനിക്കും ഓടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ആർക്കെങ്കിലും ഒക്കെ ഓടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓടണം കേട്ടോ. അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ഞാനും അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ എനർജി ബൂസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത്തരം കുഞ്ഞു കുഞ്ഞു എക്സസൈസുകളൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ വിളിച്ചത് കൃഷ്ണേട്ടനാണ് മക്കളെ.
1: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കൃഷ്ണേട്ടാ, സുഖാണോ?
2: വളരെ സുഖം തന്നെ.
1: ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം കേട്ടോ.
2: കേട്ടല്ലോ.
1: കേട്ടിട്ട് എന്താ പറയാള്ളേ?
2: എന്താ പ്രശ്നം ചോദിച്ചാൽ, ഞാൻ പാട്ട് കേൾക്കുന്ന ആളാണ്.
1: ഓക്കെ.
2: പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മളെ കൊച്ചുമാരുണ്ട്.
1: എന്താണ്?
2: നമ്മളെ ബന്ധപ്പെട്ട ചങ്ങാതിമാരുണ്ട്. ചങ്ങാതിമാര്, ഫ്രണ്ട്സുകള്, ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ചങ്ങാതിമാരുണ്ടല്ലോ.
1: മനസ്സിലായി. ഫ്രണ്ട്സ് ഉണ്ട്. അവരെ കാണാൻ പോവോ?
2: അവര് കാണാൻ പോയില്ല. അവരായിട്ട് വർത്താനം പറയാൻ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. കുറെ ആൾക്കാരുണ്ട്, മാധവട്ടം മത്സ, പിന്നെ സത്യവാന ചേച്ചി, പിന്നെ ബാലൻ ബന്ധ, അങ്ങനെ കുറെ ആൾക്കാർ.
1: അപ്പൊ അവരോടൊക്കെ സംസാരിക്കുന്നതാണ് ലൈഫിലെ എനർജി അല്ലേ?
2: ഈ പാട്ട് പിന്നെ മെലഡി ഗാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
1: ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ ഇന്ന് ആർക്കാ നമ്മള് വിശ്വസ് കൊടുക്കണ്ടേ?
2: ഇന്നത്തെ വിശ്വസ് കൊടുക്കുന്നത് പിന്നെ ബാലൻ, ജ്യോതി, ഗോപി, ശാന്തി സുമേഷ്, സത്യഭാമ, മാധവൻ, വത്സല, ശൈപുദ്ദീൻ, ഹർഷിൻ, കണ്ണൻ, ഗുരുവായൂരപ്പൻ, രമണി, ഓമന, ഇന്ദിര, ശങ്കുരുസി, അങ്ങനെ എല്ലാവർക്കും, പിന്നെ ഷീല മോൾക്കും.
1: ഓക്കെ, താങ്ക് യു കൃഷ്ണേട്ടാ. ശരി കേട്ടോ.
2: താങ്ക് യു വെരി മച്ച്.
1: ഓക്കെ ബൈ. അപ്പൊ കൃഷ്ണേട്ടൻ പറയുന്നത് കൃഷ്ണേട്ടന്റെ ഫ്രണ്ട്സ് ആണ് എനർജി. നല്ല പാട്ടുകൾ, മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കും. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ചങ്ങാതിമാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭയങ്കര എനർജിയാന്നാ പറയണ അല്ലെ? എന്തൊരു ഭാഗ്യമാണല്ലേ അങ്ങനെ നല്ല കുറെ കൂട്ടുകാരെ കിട്ടാന്ന് പറയുന്നത്. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
3: ആരാധ്യ.
1: ആരാധ്യക്കുട്ടി, സുഖാണോ? ആരാധ്യ ഇപ്പൊ ഇടക്കിടക്ക് വിളിക്കുന്നുണ്ടല്ലോ. ഏ, എന്ത് പറ്റി? ഡെയിലി വിളിക്കോ? ആഹാ, ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്ന് സ്കൂളിൽ പോണ്ടേ?
3: സ്കൂളിൽ പോണം.
1: ഓക്കെ, റെഡി ആയോ? ഓക്കെ, ശരി. അപ്പൊ ലൈഫില് ഒരുപാട് അങ്ങനെ ഇപ്പൊ വീക്കാവുന്ന ഒരു പോയിന്റ് ഒന്നും വന്നിട്ടില്ല കുഞ്ഞു കുട്ടിയല്ലേ. പക്ഷെ എന്നാലും ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോ എന്താ ചെയ്യാ? ആരാണ് എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ആള്?
3: ഞാന്
1: പാട്ട് കേട്ടിട്ട് ഡാൻസ് കളിക്കും. ഓക്കെ, ഏത് പാട്ട്? എങ്ങനത്തെ പാട്ടുകളാ ഇഷ്ടം?
3: എല്ലാം ഇഷ്ടം, പക്ഷെ പഴയ പാട്ടല്ല, പുതിയ പാട്ടൊക്കെ ഇഷ്ടമാണ്.
1: ഓക്കെ, പുതിയ പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ ഏറ്റവും ഇഷ്ടമല്ല, ഈ അടുത്ത് കേട്ട പാട്ട് ഏതാ ഇഷ്ടമുള്ളൊരു പാട്ട്?
3: കച്ചേരി.
1: കച്ചേരി, അതേത്
3: പാട്ടാളപതി? കച്ചേരി.
1: തളപതി കച്ചേരി. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതൊക്കെ ഇഷ്ടമാണ്. അതിനൊക്കെ ഡാൻസ് ചെയ്യുമ്പോ നല്ല എനർജി കിട്ടും അല്ലേ?
3: ഡാൻസ് ഞങ്ങൾക്ക് ആനുവൽ ഡേ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും വന്നിട്ട് മുണ്ടാണ്ടിരിക്കുമ്പോ കുളിച്ച് കഴിഞ്ഞ് വേഗം ഡ്രസ് ഇട്ടിട്ട് പാട്ടിട്ട് ഡാൻസ്.
1: ഓക്കെ ചക്കരെ, സൂപ്പർ. ശരി കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് ആർക്കാ നമുക്ക് വിശ്വസ് കൊടുക്കണ്ടേ?
3: എല്ലാവർക്കും.
1: ഓക്കെ, താങ്ക് യു ആരാധ്യ. അപ്പൊ നല്ല നല്ലൊരു ദിവസം ആവട്ടെ ഇന്ന് സ്കൂളില് കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ ആരാധ്യ കുട്ടിയാണ് നമ്മളെ വിളിച്ചത്. ആൻഡ് ഈ കുട്ടികൾക്ക് ഭയങ്കര എനർജി ആണല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഇങ്ങനെ സ്പ്രിങ് പോലെ ഇങ്ങനെ ചാടിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. എപ്പോഴും അത്ര എനർജിയുള്ള ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ ആ എനർജീനെ കൃത്യമായിട്ട് നമ്മൾ പല രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ടെന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. അതിപ്പോ പാട്ടോ ഡാൻസോ മാർഷ്യൽ ആർട്സോ വട്ട് എവർ ഇറ്റ് ഇസ്, അത്തരം എനർജറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരെ കണക്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ, ഇതാരാണ്?
4: ഹായ് ഹീര, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ഞാൻ ശാന്തി സുമേഷ്, ഏലപ്പുള്ളിൽ നിന്ന്.
1: ശാന്തി ചേച്ചി, സുഖാണോ?
4: സുഖമായിട്ടിരിക്കുന്നു. ഹീര അടിപൊളിയാണ്, എല്ലാ പ്രോഗ്രാമും കേൾക്കാറുണ്ട്.
1: ആണോ, താങ്ക് യു.
4: ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിലെ ഉണ്ണിമേനോൻ സാറിന്റെ സോങ്സ് ഒക്കെ സൂപ്പർ ആയിരുന്നു.
1: ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച് കേട്ടോ. ശരി, അപ്പോ പറയൂ ശാന്തി ചേച്ചി, ലൈഫിൽ ഡൗൺ ആവുന്ന സമയത്ത് ഒരു റിന്യൂവബൽ എനർജി സോഴ്സ് ആവുന്നത് എന്താണ് അല്ലെങ്കിൽ ആരാണ്?
4: സോഴ്സ് ആവുന്നത് വെച്ചാൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഡൗൺ ആയെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ, ഞാൻ എന്താ ചെയ്യാ, ഒന്നിലെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് കഴിക്കും. കുറെ ദിവസമായിട്ട് നമ്മൾ അത് കഴിക്കണം കഴിക്കണം വിചാരിക്കും, പക്ഷെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ന്യൂ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കണതായിരിക്കാം, നമ്മൾ യൂട്യൂബിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇന്ന സാധനം ഉണ്ടാക്കാൻ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ചിലപ്പോ നമ്മൾ അത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യും.
1: ഓക്കെ, അത് ഭയങ്കര രസമാണല്ലോ.
4: അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ, നമ്മള് അലമാറയിലെ തുണികൾ മൊത്തം വലിച്ചിടും, എന്നിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുക.
1: അടിപൊളി.
4: അതിന്റെ കൂടെ എഫ് എം ഉണ്ടാവും കേട്ടോ, അതിന്റെ കൂടെ ഒക്കെ എഫ് എം കൂടെ ഉണ്ട്. എന്നാലും ഞാൻ ഈ കൊറേ ദിവസമായിട്ട് നമ്മള് വൃത്തിയാക്കിയിട്ടില്ല, നമ്മുടെ മനസ്സിൽ ഉണ്ടാവും, ചെയ്യാൻ ഒരു മടി കാരണം നമ്മളിങ്ങനെ മടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമ്മള് എഫ് എം വെക്കുക, ഈ മൊത്തം ക്ലീൻ ചെയ്യുക, അപ്പൊ നമുക്ക് കുറച്ചൊരു അതൊക്കെ മാറിക്കിട്ടും. നമ്മളെന്താണോ ഡൗൺ ആയ കാര്യം അതൊക്കെ മാറിയിട്ട് നല്ല വേറൊരു ചേഞ്ച് ആവും.
1: ശരി ശരി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കാരണം ഇത് ഒത്തിരി പേര് പറയാത്തൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ഇതിനോട് വല്ലാതെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനാണെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ഡൗൺ ആവുന്ന സമയത്തൊക്കെ എന്റെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടാറുണ്ട്. ഭയങ്കരമായിട്ടൊരു ഓക്കെ, എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തു എന്നുള്ളൊരു ഒരു മൈൻഡ്. എനിക്ക് അതുകൊണ്ട് നന്നായി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ശാന്തി ചേച്ചിയോട്. ഓക്കെ, അപ്പൊ ഇത് നല്ല കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വേറെ ആരും ഡിപെൻഡ് ചെയ്യുന്നില്ല, നമ്മൾ തന്നെ നമ്മൾക്കുള്ള സോഴ്സുകൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് അല്ലേ. ഓക്കെ ചേച്ചി, അടിപൊളി. അപ്പൊ എന്തായാലും ഇന്ന് ആർക്കാ നമുക്ക് വിശ്വസ് കൊടുക്കണ്ടേ?
4: വിശ്വസ് ഇൻസൻ ചേട്ടൻ, കൃഷ്ണൻ ചേട്ടൻ, സത്യഭാമ അമ്മ, പിന്നെ കേട്ടുകൊണ്ടിരിക്കണ എല്ലാവർക്കും, ഹീരയ്ക്കും, എഫ് എം ടീമിലുള്ള എല്ലാവർക്കും.
1: ഓക്കെ ചേച്ചി, താങ്ക് യു. ഇനി വിളിക്കണം കേട്ടോ, ബൈ ബൈ. അപ്പൊ എന്തായാലും ദേ ശാന്തി ചേച്ചിയാണ് വിളിച്ചത്, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഞാൻ വിചാരിച്ച എന്നെ പോലെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്, പക്ഷേ ദേ ശാന്തി ചേച്ചി എന്റെ ടീമാന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ പറഞ്ഞ പോലെ ഒതുക്കുക, നമ്മള് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ അടുക്കും ചിട്ടയോടും കൂടി വെക്കുമ്പോൾ എനിക്കറിയില്ല എവിടെ നിന്നാണ് എന്റെ ലൈഫിൽ ഒരു എനർജി ഷിഫ്റ്റ് ഉണ്ടാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. എനിക്കിപ്പൊ സന്തോഷമായി ആ ടീമിലേക്ക് ഒരാളെ കൂടെ കിട്ടിയതിൽ. പിന്നെ കുക്കിംഗ്, പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര സ്ട്രെസ് ഒക്കെ വരുമ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കും, സ്ട്രെസ് ഈറ്റിംഗ് ഉള്ള ആൾക്കാരെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഭക്ഷണം ഇസ് എ വെരി ഗുഡ് ബൂസ്റ്റർ, എനർജി ബൂസ്റ്റർ ആണ്. ഇപ്പൊ നമ്മള് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു പ്ലഷർ കിട്ടുന്നുണ്ടെന്ന് പറയണം. പക്ഷെ നമ്മൾ ഓവറായിട്ട് തിന്നാൻ പാടില്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ നാൾ കഴിക്കാൻ ആഗ്രഹിച്ച ഒരു സാധനം പെട്ടെന്ന് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഒരു ഒരു പ്ലഷർ ഉണ്ട്, ദാറ്റ് ഇസ് സംതിങ് ഡിഫറെന്റ് അല്ലേ. അപ്പൊ നല്ല ഭക്ഷണം, നല്ല ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങളൊക്കെ ഡെഫിനറ്റ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഇത്തരം സ്റ്റോറീസ് ഒക്കെ എന്നോട് ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ദേ അടുത്ത പാട്ട് എല്ലാവർക്കും വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന സിനിമയിൽ നിന്നാണ് നമ്മൾ പാട്ട് കേൾക്കാൻ പോകുന്നത്. ആൻഡ് പാട്ട് കേട്ടതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ബാക്കി കഥകളൊക്കെ നമുക്ക് സംസാരിക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്, നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം, സ്റ്റേ ട്യൂൺഡ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
5: Your lovely wishes on Ahalya FM 90.4.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 42 മിനിറ്റും കഴിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിഷസ് ആണ്. നിങ്ങളുടെ കൂടെ RG ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഗ്ലോബൽ എനർജി ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ റിന്യൂവബിൾ എനർജി ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചിരുന്നു. ദേ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
7: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
7: നിസാറാണ്.
6: നിസാർ?
7: അതെ,
6: നിസാർ അല്ലേ?
7: പുതിയൊരാളോ?
6: ആ, സംസാരിക്കുന്നത് ഹീര. പുതിയ ആളാണ്. ഓക്കെ, മഹാന് സുഖാണോ? ഓക്കെ, എന്താണ് രാവിലെ പരിപാടി?
7: ഒരു പരിപാടിയില്ല, ഇവിടെ വെറുതെ ഇരിക്കാൻ.
6: ആഹാ, അതൊരു നല്ല പരിപാടിയാണ്.
7: മഴക്കാലമാണ്, മഴക്കാലത്ത് അല്ലെങ്കിലും ഞാൻ വെറുതെ ഇരിക്കും. അപ്പൊ കുറെ ദിവസമായിട്ട് ഫുട്ബോൾ സമയത്തില്ലാത്തോണ്ട്.
6: ഓക്കെ, ശരി. അപ്പൊ പറയൂ, എന്താണ് ഒരു എനർജി ബൂസ്റ്റർ ലൈഫില്? എപ്പോഴെങ്കിലും ലൈഫില് ഡൗൺ ആയി പോകുന്നു, നെഗറ്റീവ് ആയി പോകുന്ന സമയത്തൊക്കെ ഒരു റിന്യൂവബിൾ എനർജി ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്താണ് അല്ലെങ്കിൽ ആരാണ്?
7: എനിക്ക് അങ്ങനെ ഒരു സംഭവം, ഞാൻ അങ്ങനെ ഡൗൺ ആയി പോണ കാര്യങ്ങൾ കൂടുതലും ചിന്തിക്കാറില്ല. പോസിറ്റീവ് ഉള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കൂ. അല്ലെങ്കിൽ റേഡിയോ കേൾക്കുക, പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ പുസ്തകം വായിക്കുക. അത് മൂന്നാണ് ഞാൻ കാര്യമായിട്ട് ചില വെറുതെ ഇരിക്കും.
6: പുസ്തകം വായിക്കോ?
7: വായിക്കും.
6: എങ്ങനത്തെ പുസ്തകങ്ങളാ വായിക്കുക?
7: ഇങ്ങനത്തെ പുസ്തകം വെച്ചാൽ കൂടുതലും നോവലുകൾ, ചരിത്ര സംഭവങ്ങൾ. നോവൽ എന്ന് പറഞ്ഞാൽ ഈ പൈങ്കിളി നോവലല്ല, എനിക്ക് താല്പര്യമല്ല.
6: നല്ല നോവലുകൾ. പിന്നെന്താ, ഫുട്ബോൾ കളിക്കോ?
7: ഫുട്ബോൾ കാണും.
6: കാണും. ഓക്കെ ഓക്കെ,
7: കഴിഞ്ഞു.
6: ശരി, അപ്പൊ പുസ്തകങ്ങൾ വായിക്കുന്നതായിരിക്കും അപ്പൊ എന്താ പറയാ, ഒരു എനർജി ഷിഫ്റ്റർ അല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ ഏത്
7: പുസ്തകം?
6: എന്താണ്
7: നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്? നോവലാകണം, അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളോ, അങ്ങനെ എന്താവാം.
6: ഓക്കെ, അപ്പൊ എന്താണ്, എങ്ങനത്തെ, ഇപ്പൊ ഏത് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കണേ?
7: ഇപ്പൊ ഞാന് അങ്ങനെ കാര്യമായ പുസ്തകം ഒന്നും ഇപ്പൊ വായിക്കണില്ല. ഇപ്പൊ ഈ ഫുട്ബോൾ തുടങ്ങിയപ്പോ രാത്രി നേരം വിളിച്ചാൽ അവിടെ വൈകുന്നേരം ഉള്ള ഫുട്ബോളാണ്.
6: അപ്പൊ ഒരു ഫുട്ബോൾ ഭ്രാന്തനാണ്?
7: ഭയങ്കര ഭ്രാന്തനാണ്, മലപ്പുറത്ത് തന്നെയാണ്.
6: ഓക്കെ, ശരി ശരി. അപ്പൊ ഇന്നാർക്കാ നമുക്ക് വിശ്വസം കൊടുക്കണ്ടേ?
7: ഞാൻ എപ്പോഴും പറയുന്നതാണ്, അഹല്യ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തുള്ള മുഴുവൻ മലയാളികൾക്കും നല്ലൊരു ദിവസം.
6: ഓക്കെ ചേട്ടാ, താങ്ക് യു ട്ടോ. ശരി, ഹീര. പാലക്കാട് അല്ല, ഞാൻ തൃശ്ശൂരാ.
7: ഓക്കെ,
6: ആ അതെ അതെ അതെ. ഓക്കെ ചേട്ടാ, ശരി ട്ടോ ബൈ. അപ്പൊ എന്തായാലും സുലൈയാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് ചേട്ടന്റെ ഫുട്ബോൾ അതുപോലെ തന്നെ ക്രിക്കറ്റ് ഇതൊക്കെയാണ് ചേട്ടൻ ഏറ്റവും കൂടുതൽ എനർജി തരുന്ന അല്ലെങ്കിൽ ഒരു മൂഡ് ഷിഫ്റ്റർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് ഇതൊക്കെയാന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല കാര്യം അല്ലേ? ആർക്കും ഉപദ്രവം ഇല്ലാതെ പാട്ട് കേൾക്കുന്നു, ഫുട്ബോൾ കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ നല്ല പുസ്തകങ്ങൾ വായിക്കുന്നു, വിച്ച് ഇസ് വെരി ഗുഡ് തിങ് അല്ലെ. അടുത്ത ആൾ ഇതേ ജോയിൻ ചെയ്യുന്നുണ്ട്, കോളർ ആരാണ് നോക്കാം. ഹലോ,
8: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
8: അജീഷാണ്.
6: അജീഷേ, സുഖാണോ?
8: ആ, സുഖമായിട്ടിരിക്കണം.
6: ഓക്കെ, അപ്പൊ ഇന്ന് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കണ സമയാണോ?
8: എന്നാ കൊറച്ച് സുഖമില്ല.
6: അതെന്ത് പറ്റി?
8: ഒരാഴ്ചയായിട്ട് ലീവിലാണ്, കാലിന് ഒരു ലെഗ് ഇഞ്ചുറി പറ്റിയിട്ട് ബെഡ് റെസ്റ്റിലാണ്.
6: ഓയ്യോടാ, ശരി, അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കൂ, വീട്ടിലിരിക്കൂ കേട്ടോ.
8: വീട്ടിലും ഉണ്ടാതിരുന്ന അഹല്യ എഫ്എം ഒക്കെ കേട്ടോണ്ടിരിക്കും.
6: ഓക്കെ, ശരി. അപ്പൊ അജീഷ് പറയൂ, ലൈഫിൽ ഇങ്ങനെ ലോ ആവുന്ന സമയത്തൊക്കെ ഒരു എനർജി ഷിഫ്റ്ററായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് ആരാണ് അല്ലെങ്കിൽ എന്താണ്?
8: ഞങ്ങളിപ്പോ ഷിഫ്റ്റ് ഡ്യൂട്ടിക്കാരാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് 6 ദിവസം ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം ഓഫാണ്.
6: ഓക്കെ.
8: അപ്പൊ ഓഫിന് നമ്മള് നാട്ടിൽ വരുമ്പോ നാട്ടുകാരെ കാണുന്നതും വീട്ടുകാരെ കാണുന്നതും നാടെല്ലാം കാണുന്നതാണ് ഞങ്ങളുടെ ഈ പിന്നീട് 6 ദിവസം വർക്ക് ചെയ്യാനുള്ള ബൂസ്റ്റ് കിട്ടുന്ന എനർജി.
6: സൂപ്പർ സൂപ്പർ. അപ്പൊ നാട് നല്ലോണം മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നണല്ലോ.
8: ആ, ഇപ്പോ ഇവിടെ വീടൊക്കെ വെച്ച് ഇവിടെ സെറ്റിൽ ആയതുകൊണ്ട് നാട്ടിൽ വരുന്നതെല്ലാം കുറഞ്ഞു, അതുകൊണ്ട് അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നാട്ടില് പഴയ വീഡിയോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് റീൽസ് ഒക്കെ ചെയ്യും.
6: ഓക്കെ, നൈസ് നൈസ്. എവിടെയാണ് നാട്? എവിടെയാണ് അജീഷിന്റെ?
8: തീൻകുറിശി, ഒടിയന്റെ നാട്.
6: കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. യെസ്. അപ്പൊ എന്തായാലും ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഒക്കെയാണ് ബൂസ്റ്റിംഗ് എനർജി അല്ലേ.
8: അത് മാത്രല്ല, പിന്നെ നമ്മളിപ്പോ കമ്പനിയിൽ പോവാണെങ്കിൽ ചില ദിവസങ്ങള് മട്ടൻ ബിരിയാണി
6: ആയിരിക്കും.
8: അപ്പൊ അന്ന് ഫുള്ള് നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ എനർജി
6: ആയിരിക്കും.
8: പിന്നെ നമ്മളിപ്പോ വേറെ ദിവസങ്ങളിൽ ഈവനിങ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ആലോചിച്ചുകൊണ്ട് രാവിലെ മുഴുവൻ ഫുള്ള് എനർജി ആയിരിക്കും, അങ്ങനെ എനർജി ആയിരിക്കും.
6: ഓക്കെ, ശരി ശരി. അപ്പൊ എനിക്ക് തോന്നുന്നു നല്ല കൊറേ നാട്ടിലുള്ള നല്ല മെമ്മറീസ്, പിന്നെ നല്ല പാട്ടുകൾ, പ്ലസ് നല്ല ഭക്ഷണം അല്ലെ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ
8: മെയിൻ. വേറെ ക്രിക്കറ്റ് കളിയാ, ക്രിക്കറ്റ് കളിയാണ് മെയിൻ. ഇപ്പൊ മഴയായതുകൊണ്ട് ഇപ്പൊ കളിക്കുന്നില്ല.
6: ഓക്കെ,
8: ക്രിക്കറ്റ് കളി കാണുന്നതും കളിക്കുന്നതും ഭയങ്കര ഹാപ്പിനെസ് നൽകുന്ന കാര്യമാണ്.
6: അടിപൊളി അടിപൊളി. എനിക്ക് തോന്നുന്നു ബോഡിയും ഭയങ്കര ചില്ലായിട്ട് മാറും അല്ലേ.
8: അതെ അതെ.
6: ഓക്കെ, സൂപ്പർ. അപ്പൊ എന്തായാലും അടിപൊളി കാര്യങ്ങളാണ് എനർജി ബൂസ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അജീഷിന്റെ ലൈഫിൽ.
8: ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങള് മുന്നിലുണ്ട് എന്ന് കരുതി എനർജി സ്വയം അങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് മുന്നോട്ട് പോവുക.
6: പിന്നെ അല്ല. ഓക്കെ, അപ്പോ ഇന്ന് നമുക്ക് ആർക്കാ വിശ്വസം കൊടുക്കണ്ടേ?
8: ഇന്നിപ്പോ എനർജി ഇല്ലാതിരിക്കുന്ന എല്ലാവർക്കും നല്ല വിശ്വാസമായിക്കോ.
6: ഓക്കെ അജീഷ്, ശരി കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ അജീഷ് ആണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ഇന്ന് ലോ ആയിട്ടിരിക്കുന്ന എല്ലാവർക്കും കുറച്ചും കൂടെ ഒക്കെ ഒരു എനർജി കിട്ടട്ടെ എന്നാണ് അജീഷ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആവുകയാണെങ്കിൽ നമ്മുടെ എനർജി ഭയങ്കരമായിട്ടൊരു ഷിഫ്റ്റ് ഉണ്ടാകും കേട്ടോ. അത് ചിലപ്പോ നമ്മൾ ജിമ്മിൽ പോകുന്നതായിരിക്കാം, ചിലപ്പോൾ യോഗ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നന്നായി മെഡിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്രിക്കറ്റ് ആണോ ഇഷ്ടം, ഫുട്ബോൾ ആണോ ഇഷ്ടം, എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ തൽക്കാലത്തേക്ക് ഇതേ നമ്മുടെ അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. ഇവിടെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയിൽ നിന്നാണ് നമ്മൾ പാട്ട് കേൾക്കാൻ പോകുന്നത്. ആൻഡ് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ വാട്സപ്പിൽ നമുക്ക് അയച്ചിട്ടുള്ള എല്ലാ മെസ്സേജസും വായിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് അവിടെ വിളിക്കാൻ ചിലപ്പോൾ തിരക്കിലൊക്കെ പെട്ടിട്ട് പലരും ഇങ്ങനെ കഷ്ടപ്പെട്ട് എനിക്ക് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നു കിടപ്പുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും അതൊക്കെ പതുക്കെ പതുക്കെ വായിക്കുന്നതായിരിക്കും. ആൻഡ് പാട്ട് കേട്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി വിഷസിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്, നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആർ ജി ഹീരാണോ അഹല്യ എഫ് എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം, സ്റ്റേ ട്യൂൺഡ്.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ്
4: 1962.
5: യെസ് അങ്ങനെ സമയം ദേ 8 മണി കഴിഞ്ഞ് 55 മിനിറ്റും കഴിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ വിഷസ് ആണ് നിങ്ങളുടെ കൂടെ. RG ഹീറയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് എനർജി ഷിഫ്റ്റിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലേ. നമ്മുടെ ലൈഫില് ചില പോയിന്റുകളിൽ നമ്മൾ ലോ ആയി പോകുന്ന സമയത്ത് ആരാണ് നിങ്ങളുടെ ഒരു എനർജി ബൂസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ലൈഫിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, നല്ല പാട്ടുകൾ ഞാൻ കേൾക്കും, ആൻഡ് എനർജറ്റിക് പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്റെ മൂഡ് തന്നെ മാറാറുണ്ട്. ആൻഡ് ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, കുറെ നേരെ വിളിക്കുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ഒന്ന് കോൾ എടുക്കാന്ന് വിചാരിച്ചു. ഹലോ, ഇതാരാണ്?
6: ഹലോ, ഹീരമോളെ. മാധവേട്ട,
5: സുഖാണോ? ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ മാധവേട്ട പറയൂ, എന്താണ് മാധവേട്ടന്റെ ലൈഫില് മൂഡ് മാറ്റുന്ന, അല്ലെങ്കിൽ എനർജി?
6: എനിക്ക് അഹല്യ മോഹൻ പാട്ട് കേട്ടുകൊണ്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് സുഹൃത്തുക്കൾ കിട്ടിയിട്ടുണ്ട് അഹല്യ മുഖാന്തരം.
5: ഓക്കെ,
6: അത് അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും.
5: ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ അല്ലേ?
6: അതെ, അതുകൊണ്ടാണ് മകളെ ഇങ്ങനെ പോകുന്നത്.
5: ഓക്കെ, സൂപ്പർ സൂപ്പർ.
6: പാട്ട് ഞാൻ മകനെ മോളുടെ പിന്നെ 7 മണിക്ക് പിന്നെ തമിഴ് പാട്ടൊന്നുമില്ല മകളെ, അതൊക്കെ വെച്ചോണ്ടിരിക്കും.
5: ആണോ, ഇഷ്ടപ്പെട്ടോ ഷോ?
6: നല്ല വായിച്ചാണ് മകളുടെ.
5: താങ്ക് യു ചേട്ടാ. ശരി, അപ്പൊ ഇന്ന് ആർക്കാ നമ്മള്
6: ഓർമ്മയിലുള്ള ഗാനങ്ങളും ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
5: ഓക്കെ, താങ്ക് യു, താങ്ക് യു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ?
6: വിശ്വസ് കൊടുക്കണ്ട കൊഞ്ഞാമാർ ശൈവനും വളയോട് കൃഷ്ണൻ സത്യമംഗ എരിഞ്ഞാൽപ്പള്ളം ബാലം പല്ലശേന ജോലി പാറ തിരുവാരപ്പം തിരുവാരമ്പല ബഷീർ ആലത്തൂര് ഓമന കൈതക്കുഴി പിന്നെ കണ്ണൻ അത്തിക്കോട് ജോലി പാറ.
5: ഓക്കെ, ശരി ശരി. അപ്പൊ മാധവൻ ചേട്ടൻ വലിയ ലിസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും നമുക്ക് വിശ്വസ് കൊടുക്കാം കേട്ടോ. ഓക്കെ മാധവൻ ചേട്ടാ, ബൈ ബൈ. അപ്പൊ മാധവൻ ചേട്ടന്റെ നീണ്ട ലിസ്റ്റാണ് അഹല്യ FM കേൾക്കുന്നതും എല്ലാ ഷോസും വളരെ ശ്രദ്ധയോടുകൂടി എന്താ പറയാ എൻജോയ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ പലർക്കും ആണല്ലേ, ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് റേഡിയോ എങ്ങനെയാണ് ഒരാളുടെ ലൈഫ് മാറ്റിയതുള്ളത്. ഞാന് ഈ പറഞ്ഞ പോലെ പല ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഈ റേഡിയോനോട് എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത്തരം ഒരു ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു ഒരു ഭയങ്കരമായ ഒരു ഒരു നന്മയുള്ള ഒരു ഒരു സ്ഥലമായിട്ട് പലപ്പോഴും ഇത് തോന്നിയിട്ടുള്ളത്. പല ആൾക്കാരുടെ ലൈഫ് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഒരു റേഡിയോയ്ക്ക് അവിടെ ഒരുപാട് റോളുകൾ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ കുറച്ച് മോട്ടിവേറ്റഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കൂടെ ആരോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലോൺലിനെസ്സിനെയൊക്കെ ഒന്ന് മാറ്റിവെക്കാനും, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മുടെ കൂടെ കൂട്ടുകൂടാൻ ഒരാളുണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും FM മാത്രം, അല്ലെങ്കിൽ റേഡിയോയ്ക്ക് മാത്രം നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ചില ചില നല്ല എക്സ്പീരിയൻസസ് ആണ്. എന്തായാലും ഒരു ഒരു മനുഷ്യൻ അപ്പുറത്തിരുന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളും വിചാരിക്കാം എന്താ ഈ കുട്ടി പറയണേ, ഒന്ന് കേട്ട് നോക്കാമെന്ന് നമ്മൾ വിചാരിക്കുമല്ലോ. അത്രയും തന്നെയുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിലൊക്കെ അത് വെക്കുന്ന മാറ്റങ്ങൾ വലുതാണ് എന്നുള്ളത് ഞാൻ ആ റെസ്പോൺസിബിലിറ്റി ഞാൻ എന്റെ മനസ്സിലെടുത്തുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസം നമ്മൾ ഷോക്കി വരുന്നത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, ഒരുപാട് പേര് എന്നെ വിളിച്ചു. എനിക്കറിയാം ഇപ്പോഴും ഒരുപാട് കോൾസ് വരുന്നുണ്ട്, ഞാൻ എടുക്കാതിരിക്കുകയാണ്, കാരണം നമ്മുടെ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു പാട്ട് പ്ലേ ചെയ്തിട്ട് നമുക്കിനി വാട്സപ്പിലെ മെസ്സേജസ് ഒക്കെ വായിക്കണ്ടേ, അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ വായിക്കാം. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ചില സമയത്ത് ലൈഫ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ലോ ആയിട്ടിരിക്കുന്ന സമയത്ത് നല്ല പാട്ടുകൾ കേൾക്കുന്നു. അങ്ങനെ ഞാൻ കേൾക്കുന്ന ഒരു പാട്ടാണ് ഈ അടുത്തത് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഗില്ലി എന്ന സിനിമയിൽ നിന്ന് കൊക്കര കൊക്കര കോന്നുള്ള പാട്ട്. ഈ പാട്ട് എവിടെ കേട്ടാലും എനിക്ക് ഡാൻസ് ചെയ്യാതിരിക്കാൻ ഒരു രക്ഷയില്ല. അത്രമാത്രം നമ്മള് വേറെ ഒരു ലോകത്തേക്ക് കൊണ്ടുവരുന്ന പാട്ടിന്റെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുവന്നൊരു പാട്ട് തന്നെയാണ്. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്, നിങ്ങളുടെ കൂടെ RG ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.
4: തും തും തും ഷക്. തും ഷക്. തും തും തും ഷക്.

0: തങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
4: യെസ് അങ്ങനെ സമയം തീ 9 മണി കഴിഞ്ഞ് 5 മിനിറ്റും കഴിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM ആണ്, നിങ്ങളുടെ കൂടെ RG ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്, നമുക്ക് അതൊക്കെ ഇങ്ങനെ 1 by 1 ആയിട്ട് വായിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെട്ട് അയക്കുകയല്ലേ, അപ്പൊ നമ്മൾ എന്തായാലും വായിക്കണ്ടേ. സോ ആദ്യത്തെ മെസ്സേജ് വന്നിട്ടുള്ളത് ആരാ നോക്കട്ടെ. ഗുഡ് മോർണിംഗ് അഹല്യ, ഇന്നത്തെ എഴുത്തോല മറന്നുപോയ ചികിത്സാ ജീവിതത്തിൽ മറന്നുപോയ ആനന്ദം തിരികെ കിട്ടാതെ അകന്നുപോയ നഷ്ടം ഓർമ്മിപ്പിക്കുന്ന നിമിഷങ്ങൾ. അഭിരാമി, താങ്കളുടെ മോട്ടിവേഷൻ വേറെ ലെവലാണ്. അഭിരാമിക്കുള്ള മെസ്സേജ് ആണ്. അപ്പൊ എന്തായാലും ഇതാരാണ് മെസ്സേജ്? നിർമ്മല ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാൻ എന്തായാലും അഭിരാമിയോട് പറയാം കേട്ടോ. എന്റെ അടുത്ത മെസ്സേജ് നോക്കട്ടെ, എവിടെയാണ്. വാക്കുകളിലെ എളിമയും ശുദ്ധിയും മാന്യതയും ഉയർന്ന സംസ്കാര സമ്പന്നതയാണ് വിളിച്ചോതുന്നത്. സംസാരത്തിലുള്ള സംസ്കാരമാണ് ഏറെക്കുറെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ മൂല്യമളക്കുന്നത്. സാഹചര്യത്തിനനുസരിച്ച് മിതവും ദൃഢവുമായ സംസാര ശൈലി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. തന്റെ വാക്കുകൾ തന്നെയാണ് ഒരാളുടെ ശത്രുവെന്നും മിത്രമെന്നും മിത്രത്തെയും സൃഷ്ടിക്കുന്നതെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ശുഭദിനം നേരുന്നു. സുലയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് അടുത്ത മെസ്സേജ്, ഒരമ്മയുടെ വയറ്റിൽ പിറന്നെങ്കിലും കൂടെ പിറപ്പായ എന്റെ ടീച്ചർ ഒരിക്കൽ നഷ്ടപ്പെടുമെന്ന് ഭയമില്ലാതെ ഇന്ന് എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച പ്രിയപ്പെട്ട ശ്രീ, സ്നേഹത്തോടെ ടീച്ചറെ എന്ന് വിളിക്കുന്ന കൂട്ടുകാരി ശ്രീലക്ഷ്മിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നതിനൊപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് ജിതിനാണ് തൃശൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ജിതിൻ, എന്തായാലും ജിതിനും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ആൻഡ് അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ വിശ്വസ്. മുറുകെ പിടിക്കും തോറും മുറിവേൽക്കുന്നുണ്ടെങ്കിൽ ആ കൈകൾ അയച്ചുവിടുന്നതാണ് ബുദ്ധി. ചില വിട്ടുവീഴ്ചകൾ തോൽവിയല്ല വിജയമാണ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന റേഡിയോ സുഹൃത്ത് നദീറ പുത്തനത്താണിയുടെ മകൻ ഇർഷാദിന് ജന്മദിന ആശംസകൾ നേരുന്നു. ഒപ്പം മറ്റ് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ശുഭദിനാശംസകളോടെ PV മുഹമ്മദ് ആണ് വടക്കേ വാവന്നൂർ എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്ങോട്ട് നല്ലൊരു ദിവസം ഞാനും വിഷ് ചെയ്യുന്നു കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ്, ബുള്ളറ്റ് ജഗനാണ് മലപ്പുറത്ത് നിന്ന്. ഹായ് ഡിയർ ഹീര, ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗുഡ് ഡേ. ബുള്ളറ്റ് ജഗൻ മലപ്പുറം, താങ്ക് യു. നല്ലൊരു ദേ അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. ആൻഡ് അടുത്ത മെസ്സേജ് ശ്രീകുമാർ ആണ്. എനിക്ക് തോന്നുന്നു കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെയാണ് പുള്ളി അയച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റില്ലല്ലോ. എന്റെ അടുത്ത മെസ്സേജ് ആരാ നോക്കട്ടെ, ഷീബ ദിനേഷ് ആണ്. ഹായ് ഹീരക്കുട്ടി, ഗുഡ് മോർണിംഗ്. നല്ല ടോപ്പിക്, എനിക്ക് നല്ല അടിപൊളി പാട്ട് കേൾക്കുന്നത് തന്നെയാണ് എന്റെ എനർജി. എല്ലാ കൂട്ടുകാർക്കും ഹീരക്കുട്ടിക്കും അടിപൊളി കിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നു എന്നാണ് ഷീബ ദിനേഷ് അലാമരത്തിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഷീബ ചേച്ചിക്ക് നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ആൻഡ് ഇതുപോലെ മെസ്സേജസ് അയക്കാല്ലേ നിങ്ങൾക്ക്. 8281509000 എന്നുള്ളത് വിളിക്കാൻ മാത്രമല്ല, നമുക്ക് വാട്സപ്പും ഉണ്ട്. നിങ്ങളുടെ മെസ്സേജസ് അറിയിക്കാം, നിങ്ങളുടെ വിഷസ് അറിയിക്കാം. എന്റെ തീർച്ചയായിട്ടും ഞാനത് വായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത പാട്ടിനുള്ള സമയമാണ്. നല്ലൊരു എനർജറ്റിക് സോങ് ദേ വീണ്ടും നമ്മൾ കേൾക്കാൻ പോകുന്നു. പട്ടാളം എന്ന സിനിമയിൽ നിന്ന്. പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള പാട്ടാണ്, എനിക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ. അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ കൂടെ അഹല്യ FM. ദിസ് ഇസ് RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: യെസ്, അങ്ങനെ കേട്ട് കേട്ട് കൂട്ടുകൂടിതേ നമ്മളിങ്ങനെ പോവാണ്. 9 മണി കഴിഞ്ഞതേ 14 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളുടെ കൂടെ RG ഹീരയാണ് ജോയിൻ ചെയ്യുന്നത്. സോ അടുത്ത മെസ്സേജ് നമുക്ക് വായിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അഹല്യ ഹീര എന്ന ആശംസകൾ ബാബു ചേട്ടൻ, മനോജ് അളിയൻ, സുനി അങ്കിൾ, അനിച്ചേട്ടൻ, ജീവൻ ചേട്ടൻ, നിഷാന്ത് വെണ്ടല എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു മോർണിംഗ് അങ്ങോട്ടും വിഷ് ചെയ്യുന്നു നിഷാന്ത്. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് അജിതയാണ്. നമസ്തേ ഹീരക്കുട്ടി. ഹീരക്കുട്ടിയെ വിളിച്ചു നോക്കി, സ്ഥിരം കോളേഴ്സിന്റെ വിളിപ്പുറത്തൊരു കോൾ കണക്ഷൻ കിട്ടുന്നില്ല, എന്താ ചെയ്യുക? അയ്യോ പാവ അജിത ചേച്ചി. എനർജി ബൂസ്റ്റർ എന്നെ സംബന്ധിച്ച് പുസ്തകങ്ങളാണ്, റേഡിയോ, പിന്നെ ഷോകേസും അലമാരിയും തുണികളും അടുക്കുക, പിന്നെ ചങ്ങാതിക്കൂട്ടത്തിലെ കൂട്ടുകാരോടൊപ്പമുള്ള രസകരമായ ചാറ്റിംഗ്, ഇതൊക്കെയാണ് എന്റെ എനർജി ബൂസ്റ്റേഴ്സ്. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ. അജിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അജിത ചേച്ചി, ഏതായാലും അടുത്ത ദിവസം അജിത ചേച്ചിയുടെ കോൾ എടുക്കുന്നതായിരിക്കും കേട്ടോ. എന്റെ അടുത്ത മെസ്സേജ് ആരുടെയാണെന്ന് നോക്കട്ടെ. ഹായ് RG ഹീര, ചിറ്റൂരിൽ നിന്നും നാഗരാജ് ആണ്. മനസ്സ് പോസിറ്റീവ് ആണെങ്കിൽ എനർജി ഓട്ടോമാറ്റിക് ആയിട്ട് വരും എന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നാഗരാജ് ചേട്ടൻ പറയുന്നത് മനസ്സാണ് എല്ലാത്തിന്റെയും ബേസിക് ആയിട്ടുള്ള കാര്യം. മനസ്സ് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാം സെറ്റാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു ദിവസം അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. ആൻഡ് ഷീബ ചേച്ചി പിന്നെ ഒരു മെസ്സേജും കൂടെ അയച്ചിട്ടുണ്ട്. ഹായ് ഹീരക്കുട്ടി, നമ്മുടെ നദീറ ചേച്ചിയുടെ മോന് 1000 ജന്മദിനാശംസകൾ സ്നേഹപൂർവ്വം അറിയിക്കുന്നു എന്ന് ഷീബ ദിനേഷ്. പിന്നെയും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആൻഡ് അടുത്ത മെസ്സേജ് കവിതയാണ്. ശുഭദിനം. ഹലോ ഹീര, ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് പാട്ടുകൾ കേൾക്കുമ്പോഴും യോഗ ചെയ്യുമ്പോഴുമാണ് എനർജി കൂടുതൽ കിട്ടുന്നതാണെന്ന് പറയുന്നുണ്ട്. പാട്ടുകളും പൊളി എല്ലാവർക്കും. ഒരു കിടുക്കാച്ച ദിവസം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചിട്ടുള്ളത് കവിത മോഹൻദാസ് ആണ്. അടുത്ത മെസ്സേജ് ഉഷ കൊട്ടേക്കാടാണ്. ഗുഡ് മോർണിംഗ് ഹീര, നല്ല നല്ല പാട്ടുകൾ ആണോ? താങ്ക് യു സോ മച്ച് ടോ. അപ്പോ ഉഷ ചേച്ചിക്ക് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ആൻഡ് അടുത്ത മെസ്സേജ് ഗുഡ് മോർണിംഗ് ഹീര, ഞാൻ RRR. എനിക്ക് മൂഡ് ഓഫ് ആയാൽ എനർജി ആവാൻ ഞാൻ എന്റെ വീട്ടുമുറ്റത്തെ ചെടികളും പൂക്കളും എല്ലാം കുറേ നേരം നോക്കിയിരിക്കും. പിന്നെ അതിനോട് കുറച്ച് തലോടിക്കൊണ്ട് സംസാരിക്കും. ഞാൻ വെച്ച ചെടികൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഹീര. ഇന്ന് എനർജിയുള്ള എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു എന്ന് രമ്യ രാധാകൃഷ്ണനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു രമ്യ ചേച്ചി. ആൻഡ് കുറേ പേര് നല്ല ഫോട്ടോസ്, സ്റ്റിക്കേഴ്സ്, പിന്നെ അതുപോലെ തന്നെ കുറെ ജിഫൊക്കെ അയക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് വായിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യു ഹാവ് ടു ടെക്സ്റ്റ് മെസ്സേജ് അല്ലെ, ടെക്സ്റ്റ് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം കേട്ടോ. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ കോൾസ്. പിന്നെ ഒരുപാട് പേര് മെസ്സേജസ് അയച്ചു, അതിനൊക്കെ ഒരുപാട് താങ്ക് യു പറയുന്നുണ്ട്. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി ബൂസ്റ്റിംഗ് പരിപാടികളായിരുന്നു അല്ലേ. നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും ഉണ്ടാവും, നമ്മുടെ മനസ്സിനെ ഉലയ്ക്കുന്ന പല പരിപാടികളൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കും. ദാറ്റ് ഈസ് ക്വൈറ്റ് നോർമൽ. ലൈഫ് എപ്പോഴും ഇങ്ങനെ സ്റ്റഡി വടിയായിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് രസം ഉണ്ടാവും അല്ലെ. അതിങ്ങനെ കയറി ഇറങ്ങിയൊക്കെ പോകുന്നത് തന്നെയാണ് അതിന്റെ രസം. അപ്പൊ അങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ടാവും. ചിലപ്പോൾ പാട്ടുകളായിരിക്കാം, ചിലപ്പോൾ പല പല ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. എസ്പെഷ്യലി നമ്മുടെ മെന്റൽ ഹെൽത്ത്. ഹെൽത്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഒരു ദിവസം അടിപൊളിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ച് എനർജി നിങ്ങൾക്ക് തരാൻ പറ്റി എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഇന്നത്തെ ഷോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വലിയൊരു താങ്ക് യു പറഞ്ഞുകൊണ്ട്, മഴയാണ്, മഴ കരുതി തന്നെ മുന്നോട്ട് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് നമ്മൾ പ്ലേ ചെയ്യാൻ പോവാണ്. ടൂർണമെന്റ് എന്ന സിനിമയിൽ നിന്നാണ് നല്ലൊരു പാട്ട് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ മെസ്സേജ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ കോൾസ്, ലവ് ആൻഡ് സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസണിംഗ് ടു അഹല്യ FM. ദിസ് ഇസ് RJ ഹീറ സെയിങ് ബൈ ആൻഡ് ലവ് യു ഓൾ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷുറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ട്? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
2: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: Celluloid.
6: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സലാഡിലേക്ക്. സിനിമാ വിശേഷവുമായി ഇന്നത്തെയും പോലെ ഇന്നും കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയിലിയ. ഇന്ന് നമ്മൾ ഏത് സിനിമയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്, ഏത് സിനിമയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നേ എന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, വെള്ളിത്തിരയിലെ നല്ല നിമിഷങ്ങളും വലിയ ചിന്തകളുമായി നമ്മൾ വീണ്ടും ഒന്നിക്കുന്ന ഈ ഒരു മൊമെന്റിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു സിനിമയെ കുറിച്ചല്ല കേട്ടോ, മറിച്ച് ഒരു വലിയ പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ അതിജീവനത്തിന്റെ കഥയെ കുറിച്ചാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാലേ, അതായത് ഇപ്പൊ നമ്മുടെ സമൂഹം പലപ്പോഴും മാറ്റി നിർത്തുന്ന, പരിഹസിക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ജീവിതം അത്രമേൽ സത്യസന്ധമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമ, അതും ഒരു മലയാള സിനിമ. അതെ, രഞ്ജിത് ശങ്കറിന്റെ സംവിധാനത്തിൽ ജയസൂര്യ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ഞാൻ മേരിക്കുട്ടി. ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയയായ ഒരു ട്രാൻസ്വുമണിന്റെ

കാര്യവും ശാരീരികവുമായ പ്രതിസന്ധികളെ കുറിച്ചാണ് ഈ ഒരു സിനിമ നമ്മളോട് സംസാരിക്കുന്നത്. മേരിക്കുട്ടിയുടെ ആ പോരാട്ടത്തിന്റെ കഥയിലേക്കാണ് നമ്മൾ ഇന്ന് സെലോഡുമായിട്ട് സഞ്ചരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ കഥയിലേക്കൊക്കെ പോകുന്നതിന് മുൻപായിട്ട് നല്ലൊരു പാട്ട് കേൾക്കാം. യെസ്, മനോഹരമായ ഒരു പാട്ട് വരുന്നത് സെലോഡിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: വെൽക്കം ബാക്ക് ടു സെല്ലൗട്ട്. സെല്ലൗട്ടിൽ സിനിമാ വിശേഷവുമായിട്ട് കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. അപ്പൊ ദേ നമ്മൾ ആ കഥയിലേക്ക് പോവാണ്. ഞാൻ മേരിക്കുട്ടി. മാത്തുകുട്ടിയായിട്ട് ജനിച്ച് തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞ് ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ മേരിക്കുട്ടിയായി മാറിയ കഥാനായിക ചെന്നൈയിലെ ജോലി ഉപേക്ഷിച്ച് അവൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണോ. സ്വന്തം അച്ഛനും സഹോദരിയും അവളെ പൂർണ്ണമായിട്ട് തള്ളിപ്പറയുമ്പോഴും അമ്മയുടെ സ്നേഹം മാത്രമാണ് ശരിക്കും അവൾക്ക് കൂട്ടായിട്ടുള്ളത്. സമൂഹത്തിൽ അന്തസ്സോട് ജീവിക്കണമെന്ന ആ ഒരു ആഗ്രഹത്താൽ ഒരു സബ് ഇൻസ്പെക്ടർ ഒരു എസ് ഐ ആകാനായിട്ട് അവൾ തീരുമാനിക്കുകയാണ്. അതിനായുള്ള കോച്ചിങ്ങും കാര്യങ്ങൾക്കൊക്കെ അവൾ ട്രൈ ചെയ്യുന്നുണ്ട്. ആ കോച്ചിങ്ങിന് വേണ്ടി അവൾ ചേരുന്നുണ്ട്. എന്നാൽ അവൾ സഞ്ചരിക്കുന്ന വഴിയിലും തിയേറ്ററിലും കോച്ചിങ് സെന്ററിലും ഒക്കെ അവൾക്ക് ശരിക്കും നേരിടേണ്ടി വരുന്നത് എന്താണ്? ക്രൂരമായ പരിഹാസങ്ങളാണ്. ഇതിനിടയിലാണ് അവൾ പള്ളിയിലെ റേഡിയോ പ്രോഗ്രാമിൽ ആർ ജെ ഏഞ്ചൽ എന്ന പേരിൽ ജിംഗിൾ എന്ന ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. റേഡിയോയിലൂടെ അവൾ ജനങ്ങളുടെ പ്രേംകരിയായിട്ട് പിന്നീട് മാറാണ്. എന്നാൽ അഴിമതിക്കാരനായ എസ് ഐ കുഞ്ഞിപ്പാലുവിനെ ചോദ്യം ചെയ്യുന്നതോടെ മേരിക്കുട്ടിയുടെ ജീവിതം വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് പോവാൻ പോവാണ്. യെസ്, എന്തായിരിക്കും ആ ഒരു പ്രതിസന്ധി? തുടർന്ന് കേൾക്കാം സെല്ലൗട്ടിൽ. ഒരു ഇടവേളയ്ക്ക് ശേഷം കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: യെസ്, ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തുന്നു സലാഡിലേക്ക്. സലാഡുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. ഇന്ന് നമ്മൾ പറയുന്ന സിനിമ ഞാൻ മേരിക്കുട്ടി. അങ്ങനെ ആർജെ ആയി തിളങ്ങി, ആർജെ ഏഞ്ചൽ ആയി തിളങ്ങി നിൽക്കുമ്പോഴാണ് പി എസ് സി അപേക്ഷകളിൽ ലിംഗഭേദം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കുറവ് കാരണം മേരിക്കുട്ടിയുടെ അപേക്ഷ നിരസിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു രാത്രിയിൽ കൂട്ടുകാരിയുടെ മകൾക്ക് ഭക്ഷണം വാങ്ങാൻ പോയ മേരിക്കുട്ടിയെ ഒരു കൂട്ടം യുവാക്കൾ ശല്യം ചെയ്യുകയാണ്. എസ് ഐ കുഞ്ഞിപ്പാലു അത് മുതലെടുത്ത് അവളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായിട്ട് അപമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പത്രങ്ങളിൽ അവളുടെ പേര് മോശമായി വരികയാണ്. സഹോദരിയുടെ കല്യാണ നിശ്ചയ ചടങ്ങിൽ എത്തിയ അവളെ സ്വന്തം അച്ഛൻ അതിഥികൾക്ക് മുന്നിൽ വെച്ച് ആരോ ഒരാൾ, ഒരു അൺനോൺ പേഴ്സൺ എന്ന് പറഞ്ഞ് അപമാനിച്ച് ഇറക്കിവിടാണ്. അങ്ങനെ അത്രയും വേദനയിലും അമ്മയെ കെട്ടിപ്പിടിച്ച് അവൾ എന്നെ ഒരു ദിവസം അംഗീകരിക്കും എന്ന് പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവാനട്ടോ. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ആരും എങ്കണ്ടല്ലോ, ശരിക്കും നമ്മുടെ എല്ലാം കണ്ണു നിറയ്ക്കുന്നുള്ളതാണ്. എന്നാൽ അവിടെയും ശരിക്കും പറയുകയാണെങ്കിൽ അവൾ തളരുന്നില്ല എന്നൊരു കാര്യമുണ്ട്. ജില്ലാ കളക്ടറുടെ സഹായത്തോടെ പിന്നീട് അവൾ വീണ്ടും പരീക്ഷയ്ക്കായിട്ട് കഠിനമായിട്ട് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ക്ലൈമാക്സിൽ മേരിക്കുട്ടി നൽകിയ ആ വലിയൊരു മറുപടിയുണ്ട്. ആ മറുപടിയെ കുറിച്ച് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം സലാഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന സിനിമ ഞാൻ മേരിക്കുട്ടി. തുടരാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: മടങ്ങിയെത്താം സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഇനി നമ്മൾ സെല്ലുലോയിഡിൽ പറയുന്ന ആ ഒരു സിനിമ വിശേഷം, ഞാൻ മേരിക്കുട്ടി. യെസ്, അങ്ങനെ മേരിക്കുട്ടി കഠിനമായി പരിശ്രമിച്ച് എഴുത്തു പരീക്ഷയും കായികക്ഷമത പരീക്ഷയൊക്കെ പാസ്സാവാണ്. ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ സമൂഹത്തിനൊരു മാതൃകയാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അവൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. തന്നെ തകർക്കാൻ നോക്കിയ SI കുഞ്ഞിപ്പാലുവിനോട് മേരിക്കുട്ടി പറയുന്ന ഒരു മാസ ഡയലോഗ് ഉണ്ട് ഈ ഒരു മൂവിയിൽ. അതെന്താണെന്നറിയോ, ഈ ലോകം കഴിവുള്ളവർക്കുള്ളതാണ്, അല്ലാതെ വെറും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മാത്രമുള്ളതല്ല. എന്താണല്ലേ, അതിൽ ഒരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലേ. അവിടെ ജെൻഡർ വ്യത്യാസമൊന്നുമല്ല, കഴിവുള്ളവർക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണ് ഈ ഒരു ലോകം. അതെ, യെസ് ഫ്രണ്ട്സ്, അങ്ങനെ ഒടുവിൽ എല്ലാ പ്രതിസന്ധികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മേരിക്കുട്ടി സബ് ഇൻസ്പെക്ടർ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ആ ഒരു ഭാഗം എത്തുന്ന സമയത്ത് കയ്യടികളോടുകൂടി അല്ലാതെ ആ ഒരു ക്ലൈമാക്സ് കണ്ടു തീർക്കാനായിട്ട് ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ജയസൂരി എന്ന നടന്റെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ ഞാൻ മേരിക്കുട്ടി. അതെ, ട്രാൻസ്ജെൻഡർ വ്യക്തികളും മനുഷ്യരാണ് അല്ലേ, അവരും മനുഷ്യർ തന്നെയാണ്, അവർക്കും ഇവിടെ തുല്യമായുള്ള അവകാശങ്ങളുണ്ട് എന്നൊരു വലിയ സന്ദേശമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ നമുക്ക് തരുന്നത്. ഈ മനോഹരമായ ചിന്തയോടുകൂടിയാണ് ഇന്നത്തെ സെല്ലുലോയിഡ് ഇവിടെ പൂർണ്ണമാവാൻ പോകുന്നത്. വീണ്ടും സെല്ലുലോയിഡുമായിട്ട് മറ്റൊരു കിടിലൻ സിനിമ വിശേഷവുമായിട്ട് ഞാൻ വരും. അതുവരേക്കും ടിൽ ദെൻ ബൈ ബൈ ഫ്രം നിങ്ങളുടെ സ്വന്തം ആർജെ ആയില്ല. Keep on listening to Ahilya FM 90.4 KTK2 കൂട്ടുകൂടാ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി, അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അങ്ങനെ കംപ്ലീറ്റ് ഇൻഫർമേഷനും എന്റർടൈൻമെന്റ് പാക്കേജും ആയിട്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് റെയിൽവേ കാര്യങ്ങളാണ് കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ട്രെയിനായിട്ട് ബന്ധപ്പെട്ട്, റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. നമ്മളിൽ പല ആളുകളും റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മള് നമ്മുടെ വീട് ഒരു പക്ഷേ റെയിൽവേ ട്രാക്കിന്റെ ഒക്കെ ഒരു സൈഡിലാണ്, അടുത്താണെന്നുണ്ടെങ്കിൽ ട്രാക്കിന്റെ സൈഡിലൂടെ നടന്നു പോകുന്ന സമയത്താണെങ്കിൽ ഈ ട്രെയിനിന്റെ നീട്ടിയുള്ള ഹോൺ കേട്ടിട്ട് ഞെട്ടി വരച്ചിട്ടുണ്ടാകും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും, അല്ലെ? എന്തിനാപ്പാ ഈ ഡ്രൈവർ ഇങ്ങനെ കടന്ന് ഹോൺ അടിക്കണേ എന്ന് ദേഷ്യപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ സംഭവം അതൊന്നുമല്ല. ഈ ഞെട്ടിക്കല് മാത്രമല്ല ട്രെയിനിലെ ഹോണിന്റെ പണി. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു എമർജൻസി സംവിധാനമാണ്, ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. വണ്ടി ഓടിക്കുന്ന ലോക്കോ പൈലറ്റും റെയിൽവേ ഗാർഡും തമ്മിലും സ്റ്റേഷൻ മാസ്റ്റർ തമ്മിലും അവിടെയുള്ള ജീവനക്കാരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അവരുടെ സ്വന്തം കോഡ് ലാംഗ്വേജ് ആണ് ഈ ട്രെയിനിന്റെ ഓരോ ഹോണടിയും. ഓരോ ഹോണടിയുടെ നീളത്തിനും അവയ്ക്കിടയിലെ ഗ്യാപ്പിനും എല്ലാം കൃത്യമായ അർത്ഥങ്ങളുണ്ട്. ട്രാക്ക് മാറുന്നത് തൊട്ട് അപകട മുന്നറിയിപ്പുകൾ വരെ കൈമാറുന്നത് ഈ ട്രെയിനിന്റെ ഹോണടിയിലൂടെയാണ്. എന്തൊക്കെയല്ലേ നടക്കണേ? ഈ കാര്യം നിങ്ങൾക്ക് മുന്നേ അറിയായിരുന്നോ? ഈ ട്രെയിനിന്റെ ഹോണടിക്ക് പിന്നിൽ ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ട്, അതിനൊക്കെ വലിയ വലിയ അർത്ഥങ്ങളുണ്ട് എന്നറിയായിരുന്നോ? ഇനിയും എനിക്ക് പറയാനുണ്ട് കുറെ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് കേൾക്കാം കാലിഡോസ്കോപ്പിൽ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ചില ട്രെയിനുകൾ ദൂരെ നിന്ന് തന്നെ നിർത്താതെ ഇങ്ങനെ നീട്ടി ഹോൺ അടിച്ച് പാഞ്ഞു വരുന്നത് കാണാം അല്ലേ. പേടിക്കണ്ട, എനിക്ക് ഈ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഇല്ല, ഞാൻ എന്താ പാഞ്ഞു പോവാണേ. അതുകൊണ്ട് ട്രാക്കിനടുത്ത് നിന്ന് എല്ലാവരും ഒന്ന് മാറി നിന്ന് സഹകരിക്കണം എന്ന് സ്റ്റേഷനിലെ യാത്രക്കാർക്ക് സുരക്ഷിത അകലം പാലിക്കാൻ നൽകുന്ന കണിശമായിട്ടുള്ള മുന്നറിയിപ്പാണ് നീട്ടിയുള്ള ഹോണടി. ചില ട്രെയിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എന്തിനാ ഇങ്ങനെ അലമുറയിട്ട് പോണേന്ന് നമ്മൾ മനസ്സിൽ പറയും. പക്ഷെ അത് ഒരു മുന്നറിയിപ്പാണ്. ഇനി ട്രെയിനിന്റെ വഴിയിൽ വെച്ച് എന്തെങ്കിലും ശക്തമായിട്ടുള്ള സാങ്കേതിക തകരാറ് സംഭവിക്കുകയാണെങ്കിൽ അതിനും ഒരു കോഡുണ്ട്. 4 തവണ ചെറിയ ഹോൺ അടിക്കും. അതിനർത്ഥം വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ട്, ഇനി ട്രെയിൻ മുന്നോട്ട് എടുക്കില്ല, യാത്ര തുടരാൻ പറ്റില്ല എന്നാണ്. അപ്പൊ നമ്മളിങ്ങനെ കുറേ ഇന്ത്യൻ റെയിൽവേയിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേയില് ഓരോ ഹോണിനും, ഇന്ത്യയിൽ ഓടുന്ന ട്രെയിനിന്റെ ഓരോ ഹോണടിക്ക് പിന്നിലും ഓരോ അർത്ഥങ്ങളുണ്ട്. ഈ ഹോൺ അടിക്കുന്നത് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇനി നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. പാട്ടിന്റെ സമയമാണ്. നമുക്ക് എന്താ പറയുക, ട്രെയിനിന്റെ ഹോൺ വെറുതെ അടിക്കുന്നതല്ല, അതിന് പിന്നിൽ വലിയൊരു അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. തിരിച്ചെത്തുമ്പോഴും കൂടെ ഞാനുണ്ടാകും അഭിരാമി ഓൺ കാലിഡോസ്കോപ്പ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: എങ്ങോട്ടേലും യാത്ര തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ഏറ്റവും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താ കാര്യം? അതായത് ട്രെയിൻ ടിക്കറ്റ് എടുക്കല്. ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമ്മളിൽ പലരും വരുത്തുന്ന വലിയൊരു അബദ്ധത്തെ കുറിച്ചാണ് ഇനി നമ്മൾ കേൾക്കാൻ പോണത്. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ പേര്, വയസ്സ്, ജെൻഡർ ഇതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം അല്ലെ. ഇത് രേഖപ്പെടുത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? വലിയ സാമ്പത്തിക നഷ്ടത്തിനും കടുത്ത മാനസിക ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും. ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വരുന്ന ആളില്ലേ, TTE, അദ്ദേഹം വരുമ്പോ ID കാർഡിലെ വിവരങ്ങളും ടിക്കറ്റിലെ വിവരങ്ങളും മാച്ച് ആയിട്ടില്ല എങ്കിൽ ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരായിട്ടേ നമ്മളെ കണക്കാക്കപ്പെട്ടുള്ളൂ. ടിക്കറ്റ് കയ്യിലുണ്ട്, പക്ഷെ വിവരങ്ങളൊക്കെ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല എന്നാണ് അർത്ഥം.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ടിക്കറ്റ് കയ്യിൽ ഉണ്ടായിട്ടും ടിക്കറ്റിലെ ചില തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ടിക്കറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് വലിയൊരു തുക ഫൈൻ അടയ്ക്കേണ്ടി വരും. അത് മാത്രമല്ല, കുടുംബത്തോടൊപ്പമൊക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന നാണക്കേടിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ പല ആളുകൾക്കും അറിയാത്തൊരു രഹസ്യം ഞാൻ പറഞ്ഞുതരട്ടെ. ഓൺലൈൻ ടിക്കറ്റുകളിൽ പേരോ പ്രായോ തെറ്റിക്കഴിഞ്ഞാൽ യാത്രയ്ക്ക് മുൻപ് തന്നെ നമുക്ക് ആ റെയിൽവേ കൗണ്ടറുകൾ വഴി അത് തിരുത്താനുള്ള അവസരമുണ്ട്. ചീഫ് റിസർവേഷൻ സൂപ്പർവൈസറെ കണ്ട് കൃത്യമായ രേഖകൾ കാണിച്ചാൽ ഈ വിവരങ്ങൾ മാറ്റിയെടുക്കാം സാധിക്കും. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡിയർ ട്രാവലേഴ്സ്, ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ടിക്കറ്റ് എടുത്ത ഉടനെ അതിലെ വിവരങ്ങൾ ആവർത്തിച്ച് പരിശോധിക്കുക, പരിശോധിച്ച് ഉറപ്പാക്കുക. റെയിൽവേ അധികൃതർ അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യാത്രയുടെ അവസാന നിമിഷം ടെൻഷൻ ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. പല ആളുകളും അങ്ങനെ വെറുതെ വിടുന്ന ഒരു കാര്യമാണ്, പക്ഷേ ഇതൊക്കെ നിർബന്ധമാണ്. വലിയ ഫൈൻ അടയ്ക്കേണ്ടി വരും, നാണക്കേട് വേറെയും.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് ശരിക്കും അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോണത് ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയ മനുഷ്യവാസമൊന്നും ഇല്ലാത്ത മഞ്ഞുറഞ്ഞു കിടക്കുന്ന ഒരു വിജനമായ ഭൂഖണ്ഡത്തിലേക്കാണ്. ഇപ്പൊ ചില ആളുകളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും, ഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കുറെ പേരുകൾ വരും. ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കുന്നത് അന്റാർട്ടിക്കയെ കുറിച്ചായിരിക്കും. ഈ അന്റാർട്ടിക്ക എന്ന് കേൾക്കുമ്പോൾ എന്താ മനസ്സിലേക്ക് ആദ്യം വരിക? എനിക്കിപ്പോ നമ്മളിപ്പോ അന്റാർട്ടിക്ക കാണാത്തത് കൊണ്ട് എന്റെ മനസ്സിലേക്ക് തൽക്കാലം ഒന്നും വരുന്നില്ല. ചുറ്റും പരന്നു കിടക്കുന്ന തൂവെള്ള നിറത്തിലുള്ള മഞ്ഞുപാളികൾ. ചിലപ്പോൾ അന്റാർട്ടിക്ക വളരെയധികം തണുപ്പുള്ള രാജ്യമാണ് നമുക്കറിയാം. പക്ഷേ ഈ വെളുത്ത മഞ്ഞിൻ പാളികൾക്കിടയിലൂടെ അങ്ങ് അന്റാർട്ടിക്കയിൽ ചോര ചുവപ്പ് നിറത്തിലൊരു വെള്ളച്ചാട്ടം ഒഴുകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? സംഭവം സത്യമാണ്. അന്റാർട്ടിക്കയിലെ 54 കിലോമീറ്ററോളം നീളമുള്ള ചെയ്ലർ ഗ്ലേഷ്യർ ആ സ്ഥലത്ത് നിന്ന് ഒഴുകി ഇറങ്ങുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ് ബ്ലഡ് ഫോൾസ്, അഥവാ രക്തവെള്ളച്ചാട്ടം. എൻ്റെ അമ്മേ, കടും ചുവപ്പ് നിറത്തിൽ മഞ്ഞിലേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന വെള്ളച്ചാട്ടമാണ് ഇത്. ഏതാണ്ട് 100 വർഷത്തിലേറെയായിട്ട് ലോകമെമ്പാടുമുള്ള സയന്റിസ്റ്റുകളെ വല്ലാതെ ഞെട്ടിച്ചുകൊണ്ടിരിക്കും.

ഇതൊരു സംഭവമാണ്, ഇതെന്തോ ഭൂമിയുടെ ചോരയാണോ എന്ന് വരെ പണ്ട് ആളുകൾ ചിന്തിച്ചിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് നീണ്ട നിഗൂഢതകൾക്കൊടുവിൽ ശാസ്ത്രം അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്നുള്ളത് ചുരുളഴിച്ചിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലുള്ള പ്രതിഭാസങ്ങൾ, കുറേയധികം സയൻറ്റിഫിക് റീസൺസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പുറത്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും അന്റാർട്ടിക്കയിൽ ഇതാ ഇങ്ങനെ ഒരു ബ്ലഡ് ഫാൾസ് ഉണ്ട് എന്നൊരു കാര്യമാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കിനി പാട്ടിൻ്റെ സമയമാണ്, പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അന്റാർട്ടിക്കയിലെ ആ ഒരു ബ്ലഡ് ഫോൾസിനെ കുറിച്ച് പറഞ്ഞതല്ലേ ഉള്ളൂ, എന്താ രഹസ്യം എന്ന് മാത്രം പറഞ്ഞില്ലല്ലോ. എന്താണ് സംഗതി? എങ്ങനെയാ ഈ അന്റാർട്ടിക്കയിലെ ഈ വെളുത്ത മഞ്ഞു പാളികൾക്കിടയിലൂടെ ചുവപ്പ് നിറത്തിൽ ഈ രക്തം പോലെ വെള്ളച്ചാട്ടം ഉണ്ടാവണെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മഞ്ഞു പാളികൾക്കൊക്കെ അടിയിൽ ദശലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള അയൺ കണ്ടന്റ് വളരെയധികം കൂടുതലുള്ള ഒരു ഉപ്പ് ജല തടാകമുണ്ട്. അപ്പൊ ഈ വെള്ളം ഒഴുകി പുറത്തേക്ക് അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന സമയത്ത് ഈ ഇരുമ്പ് തുരുമ്പെടുക്കും. അപ്പൊ വെള്ളത്തിന് എന്താ ആ ഒരു തുരുമ്പിന്റെ കളറ് വരും, കടുത്തൊരു ചുവപ്പ് കളറ് വരും. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു നാച്ചുറൽ തുരുമ്പ് വെള്ളച്ചാട്ടം ആണെന്ന് പറയാം. അങ്ങനെ ബ്ലഡാണ്, രക്തമാണ്, ഭൂമിയുടെ ബ്ലഡാണ് എന്നതും ഇനി പറയണ്ടെന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ ഭൂമിയുടെ ഓരോരോ ലീലാവിലാസങ്ങൾ? ഇതുപോലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഫ്രം നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളിൽ നിന്ന്. ഒക്കെയുള്ള ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫർമേറ്റീവ് ടോപ്പിക്കുമായിട്ട് ഞാൻ കൂടെയുണ്ട്, അഭിരാമി ഓൺ കാലിഡോസ്കോപ്പ്. നല്ലൊരു കിടിലൻ പാട്ടുകൾ കേട്ട് നമുക്ക് തിരിച്ചെത്താം. യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ ഇന്ന് തുടങ്ങിയത് എവിടെ നിന്നാ? ട്രെയിനിന്റെ ഹോണടി ശബ്ദങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. ആ ട്രെയിനിൽ തന്നെ വന്ന് നമ്മൾ എന്റെ ആണ്. കാരണം ഇനി എനിക്ക് പറയാനുള്ളത് ഈ റെയിൽവേ ടിക്കറ്റിലെ വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നതിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഹോണുകൾക്ക്, ട്രെയിൻ അടിക്കുന്ന ഓരോ ഹോണുകൾക്കും ഇതിലും ഓരോ അർത്ഥമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന, എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു ഞെട്ടിക്കുന്ന കാര്യമുണ്ട്. എന്താണ് ആ ഞെട്ടിക്കുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആളുകളെ കല്യാണം കഴിഞ്ഞാൽ ഹണിമൂണിന് പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റും ലക്ഷറി ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യാറുണ്ട് അല്ലെ. എന്നാൽ ഓടുന്ന ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് എ സി കമ്പാർട്ട്മെന്റ് റോസാപ്പൂക്കളും ബലൂണും ഒക്കെ കൊണ്ട് അലങ്കരിച്ച് ഒരു ഒന്നാം തരം ഹണിമൂൺ സ്യൂട്ടാക്കി മാറ്റിയിട്ട് അതിനങ്ങ് ഹണിമൂൺ കൊണ്ടാടിയാലോ എങ്ങനെയിരിക്കും സംഗതി? ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു സിനിമ ഓർമ്മ വരുന്നുണ്ട്, ശുഭയാത്ര എന്ന് പറഞ്ഞിട്ട് കമലിന്റെ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ അവർ കല്യാണം കഴിച്ചതിന്റെ അന്ന് ആ ഫസ്റ്റ് നൈറ്റിന്റെ അന്ന് തന്നെ അവരൊരു ട്രിപ്പിന് പോവാണ്, തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോവാണ്. ജയറാം പാർവതി ആയിരുന്നു അതിൽ അഭിനയിച്ചേക്കണേ. അപ്പോ അതേപോലൊരു സംഗതി നേരിട്ട് നടന്നു എന്നുള്ളത്. അന്ന് സിനിമയിൽ പോലും ഇങ്ങനെ ഒരു ഹണിമൂൺ സ്യൂട്ടൊന്നും ആക്കി ട്രെയിനിനെ മാറ്റിയില്ല. പക്ഷേ ഇവിടെ ഇപ്പൊ എന്താ പറയാ, ഐ ലവ് യു നേടിയിട്ടുള്ള സോണുകള്, റോസാപ്പൂക്കള്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ട്രെയിനിന്റെ ആ ഒരു കമ്പാർട്ട്മെന്റ് ഫുൾ ഇങ്ങനെ അലങ്കരിച്ചേക്കാണ്. സിനിമ സ്റ്റൈൽ ഫീലൊക്കെ തോന്നുമെങ്കിലും നമ്മൾ ആ പറഞ്ഞ സിനിമയിൽ അത് ഇല്ല എന്നുണ്ടെങ്കിലും സംഭവം ശരിക്കും നടന്നതാണ് കേട്ടോ. 1100002 നമ്പർ നന്ദേഗ്രാം എക്സ്പ്രസ്സിലാണ് യാത്രക്കാരായിട്ടുള്ള നവദമ്പതികൾക്ക് വേണ്ടിയിട്ട് ഈ അത്യാഡംബര സർപ്രൈസ് ഒരുക്കിയത്. ട്രെയിൻ മുറി ആകെ പൂക്കളും ബലൂൺസും ഒക്കെ കൊണ്ട് ഒരു റൊമാൻറ്റിക് മൂഡിൽ ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ആ വൈറലായതോടുകൂടി കഥ മാറി, ക്ലൈമാക്സ് പാളി. സംഗതി റെയിൽവേ അധികൃതരുടെ ശ്രദ്ധയിൽ പെട്ടതോടെ കടുത്ത നടപടിയായിട്ട് ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തിയിട്ടുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുക, ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുക, ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടർ ഗിരീഷ് കുമാറിനെ റെയിൽവേ ഉടനടി സസ്പെൻഡ് ചെയ്തു. പിന്നെ അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടല്ലേ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ എന്ന് നമുക്ക് പറയായിരുന്നു. പക്ഷേ ഇത് കേരളത്തിലല്ല, ഇത് അങ്ങ് നന്ദേഗ്രാമിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. യാത്രക്കാർക്ക് സർപ്രൈസ് കൊടുക്കാൻ നോക്കിയതാണ്, പക്ഷെ കിട്ടിയത് പണി കിട്ടിയ സിറ്റുവേഷനാണ്. നിയമങ്ങൾ അതിൻ്റെതായിട്ടുള്ള വഴിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നാണ് റെയിൽവേ പറയുന്നത്. അങ്ങനെ തന്നെ വേണം, നമ്മൾ ഏത് കാര്യമാണെങ്കിലും കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം. നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് ദ വൈൻഡ് അപ്പ് ആണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എൻട്രി.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.

ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മുറ്റം മനോഹരമാക്കാനും പറമ്പ് പച്ചപ്പുള്ളതാക്കാനുമായിട്ട് പലതരത്തിലുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കാറുണ്ടല്ലേ. കാണാൻ നല്ല ഭംഗിയുള്ള പല ചെടികളും പക്ഷേ നമ്മുടെ മണ്ണിൻ്റെയും ജലസ്രോതസ്സുകളുടെയും വലിയ ശത്രുക്കളാണ് എന്ന കാര്യം പലരും തിരിച്ചറിയാറില്ല. അമിതമായിട്ട് വെള്ളം വലിച്ചെടുത്ത് കിണറുകൾ വറ്റിക്കുന്ന, ചുറ്റുമുള്ള മറ്റ് ചെടികളെ ഒന്നിനെയും വളരാൻ അനുവദിക്കാത്ത ചില വില്ലൻ ചെടികൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാകും. മനുഷ്യന്മാരെ എല്ലാവരെയും അങ്ങനെ വിശ്വസിച്ച് കൂടെ കൂട്ടാൻ പാടില്ല എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ തന്നെയാണ് ചില ചെടികളുടെയും കാര്യം കേട്ടോ. എല്ലാവരെയും അങ്ങ് വിശ്വസിച്ച് വീട്ടുമുറ്റത്ത് വളർത്താനായിട്ട് പാടില്ല, അത് മറ്റുള്ള ചെടികൾക്ക് വില്ലനായിട്ട് മാറും. ഏതൊക്കെ ചെടികളാണ് വീട്ടിൽ വളർത്താൻ പാടില്ലാത്തതെന്നും അവയെ എങ്ങനെ നമ്മുടെ പറമ്പിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കാമെന്നുമാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുമൽ. ഒന്ന് അക്വേഷ്യയാണ്. പണ്ട് സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ വ്യാപകമായി വെച്ച് പിടിപ്പിച്ച ഒന്നാണ് അക്വേഷ്യ മരങ്ങൾ. കാണാൻ പച്ചപ്പുള്ളതാണെങ്കിലും വീട്ടുവളപ്പിലോ അതിന്റെ പരിസരങ്ങളിലോ വളർത്താൻ ഒട്ടും പാടില്ലാത്ത ഒന്നാണ് ഇത്. ഇതിന്റെ വേരുകൾ മണ്ണിന്റെ വളരെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭൂഗർഭജലം വൻതോതിൽ വലിച്ചെടുക്കുന്നവയാണ്. അക്വേഷ്യ നിൽക്കുന്ന പറമ്പുകളിലെ കിണറുകളിൽ ജലനിരപ്പ് വേഗത്തിൽ താഴുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ഇതിന്റെ ഇലകൾ മണ്ണിൽ വീണു കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും ജീർണിക്കില്ല എന്ന് മാത്രമല്ല, മണ്ണിലെ സ്വാഭാവിക ജൈവാംശത്തെ നശിപ്പിക്കുകയും ചെയ്യും. ഇതിന്റെ പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ പലരിലും കടുത്ത ശ്വാസകോശ രോഗങ്ങൾക്കും അലർജിക്കും കാരണമാകാറുണ്ട്. ഇത് വളരാതിരിക്കാനായിട്ട് തുടക്കത്തിൽ തന്നെ തൈകളൊക്കെ പിഴുതുമാറ്റണം. വലിയ മരമാണെങ്കിൽ വെട്ടിമാറ്റിയ ശേഷം അതിന്റെ തായ്തടിയിൽ കല്ലുപ്പും വിനാഗിരിയും ചേർത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ തായ്തടിയുടെ തൊലി വട്ടത്തിൽ ചെത്തിമാറ്റി ഉണക്കുകയോ ചെയ്യണം. വേരുകൾ പൂർണ്ണമായി മണ്ണിൽ നിന്നും താഴ്ത്തി വെട്ടിമാറ്റുന്നത് പുതിയ മുളകൾ വരുന്നത് തടയും. നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്താൻ പാടില്ലാത്ത ചില മരങ്ങളെക്കുറിച്ചാണ്, ചെടികളെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് യൂക്കാലിപ്സാണ്. അറിയാം യൂക്കാലിപ്സിനെ കുറിച്ച് മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്താൻ പാടില്ലാത്ത ചില മരങ്ങളെക്കുറിച്ചും ചെടികളെക്കുറിച്ചുമാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് യൂക്കാലിപ്സ് ആണ്. ഓസ്ട്രേലിയൻ സ്വദേശിയായിട്ടുള്ള യൂക്കാലിപ്സ് മരങ്ങൾ അതിൻ്റെ ഇലകളുടെ ഔഷധ ഗുണം കൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത് എങ്കിലും വീട്ടുവളപ്പിൽ ഇത് വളർത്തുന്നത് വലിയ വിനയാണ്. ഒരു ദിവസം ഒരു യൂക്കാലിപ്സ് മരം 100-ൽ ലിറ്റർ വെള്ളമാണ് മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്നത്. ഇത് കാരണം ചുറ്റുമുള്ള മണ്ണ് കടുത്ത രീതിയിൽ വരണ്ടു പോകും. യൂക്കാലിപ്റ്റസിന്റെ വേരുകൾ പുറപ്പെടുവിക്കുന്ന ചില രാസവസ്തുക്കൾ കാരണം ഇതിന്റെ ചുവട്ടിലോ പരിസരത്തോ മറ്റു പച്ചക്കറി വിളയോ പുല്ലുപോലുമോ വളരില്ല. മറ്റു ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങളെല്ലാം ഇത് ഒറ്റയ്ക്ക് വലിച്ചെടുക്കുകയും ചെയ്യും. കൂടാതെ വേനൽക്കാലത്ത് ഇതിന്റെ ഇലകൾക്ക് വേഗത്തിൽ തീ പിടിക്കാനുള്ള സാധ്യതയുമുണ്ട്. വീടിനടുത്തുള്ള യൂക്കാലിപ്റ്റസ് മരങ്ങൾ വേരോടെ പിഴുതു മാറ്റുകയാണ് ഏറ്റവും നല്ല പരിഹാരം. മുറിച്ചു മാറ്റിയ ശേഷവും ഇതിന്റെ ചുവട്ടിൽ നിന്നും പുതിയ ശാഖകൾ വരാനായിട്ട് സാധ്യത ഏറെയാണ്. അതിനാൽ മുറിച്ച തൈയുടെ മുകളിൽ കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് വെളിച്ചം കടക്കാത്ത രീതിയിൽ മൂടിയിടുന്നത് ഇതിന്റെ പുനരുജ്ജീവനത്തെ തടയും. യൂക്കാലിപ്റ്റസ് മരത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. ഇനി ശീമക്കൊന്നയെക്കുറിച്ച് അറിയാം. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ചെടിയാണ് ശീമക്കൊന്ന, അല്ലേ? ശീമക്കൊന്ന വളർത്താൻ പാടില്ലാത്ത, വീട്ടിൽ വളർത്താൻ പാടില്ലാത്തൊരു ചെടിയാണ്. അറിയാം, മനോഹരമായ ഒരു പാട്ടിനു ശേഷം

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ അപകടമാകുന്ന ശീമക്കൊന്നയെക്കുറിച്ചാണ് ഇനി ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ശീമക്കൊന്ന നമ്മുടെ പറമ്പുകളിൽ അതിരുകളിൽ വേലി കെട്ടാനും ജൈവ വളത്തിനായിട്ടും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണല്ലേ. എന്നാൽ ഇതിൻ്റെ വളർച്ച നിയന്ത്രിച്ചില്ല എങ്കിൽ ഇത് വിനയായിട്ട് മാറും. വളരെ വേഗത്തിൽ വളരുന്ന ഇതിൻ്റെ വേരുകൾ ചുറ്റുമുള്ള കൃഷിയിടങ്ങളിലെ നനയും വളവും പൂർണ്ണമായിട്ടും കവർന്നെടുക്കുകയും ചെയ്യും. തെങ്ങിൻ തോട്ടങ്ങളിലോ പച്ചക്കറി തോട്ടങ്ങളിലോ ശീമക്കൊന്ന വലിയ മരമായിട്ട് വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ പ്രധാന വിളകളുടെ വളർച്ച മുരടിക്കും. ഇതിൻ്റെ ഇലകൾ പച്ചിലവളമായിട്ട് നല്ലതാണെങ്കിലും ചെടി പടർന്ന് പന്തളിക്കുന്നത് തദ്ദേശീയമായിട്ടുള്ള മറ്റ് ചെടികൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് തടസ്സപ്പെടുത്തുന്നു. ശീമക്കൊന്ന നമ്മുടെ പറമ്പിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ വളർച്ച കടുത്ത രീതിയിൽ നിയന്ത്രിക്കണം. പച്ചക്കറി തോട്ടത്തിനടുത്ത് നിൽക്കുന്നവ കൃത്യമായ ഇടവേളകളിൽ കമ്പുകൾ കോതി ചെറുതാക്കി നിർത്തണം. ആവശ്യമില്ലാത്തവ മഴക്കാലത്തിന് മുമ്പ് തന്നെ ചുവടോടെ വെട്ടിമാറ്റി വേരുകൾ ഉണങ്ങാനായിട്ട് അനുവദിക്കുകയും വേണം. അപ്പോൾ ശീമക്കൊന്ന കുഴപ്പമൊന്നുമില്ല, പച്ചിലവളമായിട്ടൊക്കെ അതിൻ്റെ ഇലകൾ ഉപയോഗിക്കാമെങ്കിലും അത് അമിതമായിട്ട് വളരുന്നത് അത്ര നല്ലതല്ല. ഇനി കമ്മ്യൂണിസ്റ്റ് പച്ചയെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയും അത്ര നല്ലതല്ല വീട്ടുവളപ്പിൽ വളർത്തുന്നത്. എന്തുകൊണ്ടാണെന്നറിയാം. നല്ലൊരു പാട്ടുവിശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മുറിവുകൾ ഉണക്കാനായിട്ട് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച ഇന്ന് കേരളത്തിലെ പറമ്പുകളിൽ ഏറ്റവും വലിയ അധിനിവേശ സസ്യങ്ങളിൽ ഒന്നാണ്. വിദേശത്ത് നിന്നും നമ്മുടെ നാട്ടിലെത്തിയ ഈ ചെടി തരിശുഭൂമികളും വീട്ടുപറമ്പുകളും വളരെ വേഗത്തിൽ കൈക്കലാക്കും അല്ലേ. ഇതിന്റെ വിത്തുകൾ കാറ്റിലൂടെ അതിവേഗം പറന്ന് നടന്ന് മുളച്ചു പൊങ്ങുന്നവയാണ്. കമ്മ്യൂണിസ്റ്റ് പച്ച പടർന്നു പിടിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ നാടൻ പുല്ലുകളോ വള്ളിച്ചെടികളോ വളരുകയില്ല. ഇത് മണ്ണിലെ നൈട്രജനും ഈർപ്പവും അമിതമായിട്ട് വലിച്ചെടുക്കുന്നു. വേനൽക്കാലത്ത് ഈ ചെടികൾ പെട്ടെന്ന് ഉണങ്ങുകയും വലിയ രീതിയിൽ തീപിടുത്തത്തിന് കാരണമാവുകയും ചെയ്യും. ഇത് വളരാതിരിക്കാനായിട്ട് ഏറ്റവും നല്ല വഴി ഇവ പൂവിടുന്നതിന് മുമ്പ് തന്നെ ചുവടോടെ പിഴുതുമാറ്റി തീയിട്ട് നശിപ്പിക്കുകയാണ്. പൂവിട്ട ശേഷം ഇതിന്റെ ലക്ഷക്കണക്കിന് വിത്തുകൾ മണ്ണിൽ വീണ് അടുത്ത മഴയ്ക്ക് വീണ്ടും ഇരട്ടിയായിട്ട് മുളച്ചു വരും. കമ്മ്യൂണിസ്റ്റ് പച്ച വളരുന്ന ഭാഗങ്ങളിൽ മറ്റ് തദ്ദേശീയ വിളകൾ നടുന്നത് ഇതിന്റെ വ്യാപനം കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പച്ചയും അപകടകാരിയാണ് എന്ന് മനസ്സിലായില്ലേ. ഇനി തൊട്ടാവാടിയെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. തൊട്ടാവാടിയും പ്രശ്നക്കാരനാണോ? അറിയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കൃഷിയിടത്തെ നശിപ്പിക്കുന്ന മുള്ളൻ വില്ലനാണ് തൊട്ടാവാടി. തൊട്ടാവാടിയെ കുറിച്ച് അറിഞ്ഞാലോ? തൊടുമ്പോ ഇലകൾ ചുരുങ്ങുന്ന കൗതുകം കാരണം കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ടതാണ് എങ്കിലും വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിക്കും പുൽത്തകിടിക്കും ഏറ്റവും വലിയ ശാപമാണ് തൊട്ടാവാടി. ഇതിന്റെ തണ്ടുകളിലുള്ള ചെറിയ മുള്ളുകൾ കാരണം പറമ്പിലിറങ്ങി പണിയെടുക്കുന്ന കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. മണ്ണിൽ വളരെ ആഴത്തിലേക്ക് പോകുന്ന ശക്തമായ ആണിവേരാണ് തൊട്ടാവാടിക്കുള്ളത്. ഇത് മണ്ണിലെ ഈർപ്പവും പോഷകങ്ങളും കഠിനമായിട്ട് വലിച്ചെടുക്കുകയും ചുറ്റുമുള്ള പയർ, വെണ്ട തുടങ്ങിയ ചെടികളുടെ വേരോട്ടത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇതിന്റെ വിത്തുകൾ വർഷങ്ങളോളം മണ്ണിൽ കേടുകൂടാതെ കിടന്ന് മുളയ്ക്കാൻ ശേഷിയുള്ളവയാണ്. തൊട്ടാവാടി ഇല്ലാതാക്കാനായിട്ട് അത് ചെറുതായിരിക്കുമ്പോൾ തന്നെ തൂമ്പ ഉപയോഗിച്ച് ആണിവേരോടെ കൊത്തിയെടുത്ത് മാറ്റണം. വെറുതെ മുകൾ ഭാഗം മാത്രം ചെത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും തഴച്ചു വളരും. മണ്ണില് നാരകീയ അമ്ലങ്ങൾ തളിക്കുന്നതും കട്ടിപ്പൂപ്പൽ ബാധ ഉണ്ടാക്കുന്നതും നാച്ചുറലായിട്ട് തൊട്ടാവാടി നശിപ്പിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ തൊട്ടാവാടിയും വില്ലനാണ് എന്ന് മനസ്സിലായില്ലേ? ഇനി പാർത്ഥേനിയം അഥവാ കോൺഗ്രസ് പുല്ലിനെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: അമേരിക്കയിൽ നിന്നും ഗോതമ്പ് ഇറക്കുമതി ചെയ്തപ്പോൾ അതിലൂടെ ഇന്ത്യയിൽ എത്തിയിട്ടുള്ള അതീവ അപകടകാരിയായിട്ടുള്ള ഒരു കളയാണ് പാർത്തേനിയം അഥവാ കോൺഗ്രസ് പുല്ല്. കാണാൻ ചെറിയ ക്യാരറ്റ് ചെടിയുടെ ഇലകൾ പോലെയും വെളുത്ത ചെറിയ പൂക്കളോടും കൂടിയ ഈ ചെടി കടുത്ത വിഷാംശമുള്ള ഒന്നാണ്. വീട്ടുവളപ്പിൽ ഇത് കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ നശിപ്പിച്ച് കളയണം. ഇത് മണ്ണിലെ സകല പോഷകങ്ങളും ജലാംശവും വലിച്ച് മറ്റ് ചെടികളെ കരിയിപ്പിച്ച് കളയും. ഇതിന്റെ സാന്നിധ്യം മണ്ണിലെ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. മനുഷ്യരിലെ കടുത്ത ചർമ്മരോഗങ്ങൾ, ആസ്മ, അലർജി എന്നിവ ഉണ്ടാക്കാനായിട്ട് ഇതിന്റെ പൂമ്പൊടികൾക്ക് ശേഷിയുണ്ട്. കന്നുകാലികൾ ഇത് തിന്നുകഴിഞ്ഞാൽ പാലിന്റെ ഗുണനിലവാരം കുറയും. ഈ പാർത്ഥേനിയം നശിപ്പിക്കുന്ന സമയത്ത് കൈകളിൽ ഗ്ലൗസും മുഖത്ത് മാസ്കും ധരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവ പൂക്കുന്നതിന് മുമ്പ് തന്നെ വേരോടെ പിഴുത് കുഴിച്ചു മൂടുകയോ കത്തിക്കുകയോ ചെയ്യണം. ഇവ വളരുന്ന സ്ഥലങ്ങളിൽ ഉപ്പുവെള്ളം നന്നായിട്ട് തളിക്കുന്നത് ചെടി വേഗത്തിൽ കരിഞ്ഞു പോകാനായിട്ട് സഹായിക്കും. ഇനി ആഫ്രിക്കൻ പായലിനെ കുറിച്ചറിയാം. ആഫ്രിക്കൻ പായലും ജലാശയങ്ങളുടെ ശത്രുവാണ്. അതിലേക്ക് വരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിൽ വളർത്താൻ പാടില്ലാത്ത ചില സസ്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ആഫ്രിക്കൻ പായലാണ്. വീട്ടുവളപ്പില് ചെറിയ കുളങ്ങളോ ജലാശയങ്ങളോ ഉള്ളവരെ വളർത്താൻ പാടില്ലാത്ത സസ്യങ്ങളാണ് ആഫ്രിക്കൻ പായലും, അതായത് കുളവാഴയും ലാമനയും. ഭംഗിയുള്ള പച്ച ഇലകളും വയലറ്റ് പൂക്കളും കണ്ട് ചിലരിത് അക്വേറിയങ്ങളിലും കുളങ്ങളിലും ഒക്കെ വെക്കാറുണ്ട്. എങ്കിലും ഇത് ജലാശയങ്ങളെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന ഒന്നാണ്. വെള്ളത്തിന് മുകളിൽ ഒരു വലിയ പർവ്വതാനി പോലെ ഇത് പടർന്നു പിടിക്കുന്നതോടെ ജലാശയത്തിലേക്ക് സൂര്യപ്രകാശവും ഓക്സിജനും കടന്നു ചെല്ലുന്നത് പൂർണ്ണമായിട്ടും തടസ്സപ്പെടും. ഇത് കുളത്തിലെ വെള്ളം വേഗത്തിൽ വറ്റിപ്പോകാനായിട്ട് കാരണമാവുകയും മീനുകളുടെയും മറ്റ് ജലജീവികളുടെയും നാശത്തിന് വഴിവെക്കുകയും ചെയ്യും. കുളങ്ങളിൽ നിന്നും ഇവയെ കൈവലകൾ ഉപയോഗിച്ച് നിരന്തരമായിട്ട് കോരി മാറ്റുകയാണ് പ്രധാന വഴി. ഒരു ചെറിയ കഷ്ണം അവശേഷിച്ചാൽ പോലും അത് ദിവസങ്ങൾക്കുള്ളിൽ കുളം മുഴുവൻ വ്യാപിക്കും. കോരിയെടുക്കുന്ന പായലുകൾ കരിയിലയിട്ട് ഉണക്കി മികച്ച ജൈവ വളമായിട്ട് പച്ചക്കറികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി സിംഗപ്പൂർ ഡെയ്സിയെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. മഞ്ഞക്കടമ്പ് എന്നാണ് മലയാളത്തിൽ പറയുക. എന്താണ് ആ ഒരു ചെടിയുടെ പ്രത്യേകത, എന്തുകൊണ്ട് വീട്ടുവളപ്പിൽ വളർത്താൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. റോഡരികുകളിലും വീടുകളുടെ ലാൻഡ്സ്കേപ്പിംഗിലും മനോഹരമായ മഞ്ഞപ്പൂക്കൾ വിരിച്ചുകിടക്കുന്ന സിംഗപ്പൂർ ഡെയ്സി അഥവാ ചൈനീസ് വെർലിയ ഇന്ന് കേരളത്തിലെ തോട്ടങ്ങളുടെ വലിയൊരു ശാപമാണ്. തറയിൽ പടർന്നു കിടക്കുന്ന ഈ ചെടി കാണാനായിട്ട് നല്ലതാണ് എങ്കിലും മണ്ണിലെ ഈർപ്പം മുഴുവൻ കുടിച്ചു തീർക്കുന്ന സ്വഭാവമാണ് ഇതിനുള്ളത്. ഇത് പടരുന്ന സ്ഥലങ്ങളിൽ പുല്ലുകളോ മറ്റു ചെറിയ പൂച്ചെടികളോ വളരില്ല. ഇതിന്റെ തണ്ടുകളുടെ ഓരോ മുട്ടുകളിൽ നിന്നും പുതിയ വേരുകൾ മണ്ണിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് ഇതിന് ചുറ്റുമുള്ള മണ്ണിലെ വളമെല്ലാം ഇത് വേഗത്തിൽ ചോർത്തിയെടുക്കും. തെങ്ങിൻ തടങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലും ഇത് പടരുന്നത് വിളവിനെ ബാധിക്കുകയും ചെയ്യും. ഇതിന്റെ തണ്ടുകൾ ചെറിയ കഷ്ണങ്ങളായി മണ്ണിൽ കിടന്നാൽ പോലും അവിടെ പുതിയ ചെടി വളരും. അതിനാൽ ഇത് നശിപ്പിക്കുമ്പോൾ തണ്ടുകൾ ഒടിഞ്ഞ് മണ്ണിൽ വീഴാതെ പൂർണ്ണമായും വടിച്ചെടുത്ത് ഉണക്കി നശിപ്പിക്കണം. ഇതിന് മുകളിലേക്ക് നല്ല കട്ടിയിൽ പുതയിടുന്നത് പ്രകാശം കിട്ടാതെ ഇവ നശിക്കാനായിട്ട് സഹായിക്കും. അപ്പൊ ഇത്രയും സസ്യങ്ങളുണ്ട് നമ്മുടെ വീട്ടുവളപ്പിലും പരിസരങ്ങളിലും ജലാശയങ്ങളിലും. വളർത്താൻ പാടില്ലാത്ത ദോഷകരമാകുന്ന, മനുഷ്യനും പ്രകൃതിക്കും ദോഷകരമാകുന്ന ഇത്രയും സസ്യങ്ങളുണ്ട് എന്ന് മനസ്സിലായില്ലേ? ഒരു പ്രധാന കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ പറമ്പില് അനാവശ്യമായിട്ട് വളരുന്ന ഇത്തരം അധിനിവേശ സസ്യങ്ങളെ രാസ കീടനാശിനികൾ അടിച്ച് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. അത് മണ്ണിലെ ഗുണകരമായിട്ടുള്ള മറ്റ് ജീവികളെ കൂടി കൊല്ലുമെന്ന് മനസ്സിലാക്കുക. പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിൽ പെഴുതു മാറ്റുന്നതാണ് എപ്പോഴും ഉത്തമം. അപ്പോൾ രൂപത്തിലും ഭാവത്തിലും ഭംഗിയുള്ളതൊക്കെ ആണെങ്കിലും നമ്മുടെ മണ്ണിൻ്റെയും ജലസമ്പത്തിനെയും മറ്റ് സഹജീവികളായിട്ടുള്ള സസ്യങ്ങളെ നശിപ്പിക്കുന്ന ഇത്തരം വില്ലൻ ചെടികളെ തിരിച്ചറിഞ്ഞ് വീട്ടുവളപ്പിൽ നിന്നും ഒഴിവാക്കേണ്ടത് നമ്മുടെ കടമ കൂടിയാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ തദ്ദേശീയ വിളകൾക്ക് ആരോഗ്യത്തോടെ വളരാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. വീട്ടുവളപ്പിൽ വളർത്താൻ പാടില്ലാത്ത ചില വില്ലൻ ചെടികളെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പങ്കുവച്ചത്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4 കേട്ടുകൂടാ.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-90-90-75.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
5: ലോകത്തിൽ ഒരുപാട് ആളുകൾ സന്തോഷിക്കുന്ന ഒരു ദിവസമാണിത്രേ ഈ വെള്ളിയാഴ്ച. എന്താണ് കാരണം എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിഞ്ഞു വെച്ചോളൂ, അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. മറ്റൊന്നുമല്ല, ഇന്ന് ഫ്രൈഡേ ആണ്, നാളെ സാറ്റർഡേ ആണ്, ദെൻ വീക്കെൻഡ് ആണ്, നാളെ മറ്റന്നാളും അവധിയാണ് മിക്ക ആളുകൾക്കും, മിക്ക ജോലി ചെയ്യുന്നവർക്കും നാളെ മറ്റന്നാളും, പ്രത്യേകിച്ച് ഈ IT പ്രൊഫഷണൽസിനൊക്കെ നാളെ മറ്റന്നാളും അവധിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഹോ ഇന്നത്തോടുകൂടി ജോലി തീർന്ന് രണ്ട് ദിവസം നമുക്ക് റെസ്റ്റ് എടുക്കാം, രണ്ട് ദിവസം എവിടെയെങ്കിലുമൊക്കെ പോവാം എന്നൊരു പ്ലാൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടാകും. അങ്ങനെ ജോലിയില്ല, നാളെയും മറ്റന്നാളും ജോലി അവധിയാണ് എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമാണ് ഈ ഒരു വെള്ളിയാഴ്ച പലർക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ആ സന്തോഷം അങ്ങനെ തന്നെ ഇരിക്കട്ടെ, സന്തോഷം ഏറ്റവും പീക്ക് ലെവലിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കാം. നല്ല സന്തോഷം തരുന്ന, നിങ്ങൾക്ക് സമാധാനം തരുന്ന, ചില്ല് ചെയ്യാൻ പറ്റുന്ന നല്ല കുറേ പാട്ടുകൾ ഇന്ന് കേൾക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ സുനിൽ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ഇതായെത്തിയിരിക്കുന്നത്. സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുന്നു. ഇനിയുള്ള 2 മണിക്കൂർ നേരം ഞാൻ ഇവിടെ കാണും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കാനായിട്ട്. എങ്ങനെയാണ് ഇഷ്ടഗാനങ്ങൾ കേൾക്കേണ്ടത്, എങ്ങനെയാണ് മെസ്സേജ് അയക്കേണ്ടത്, ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് ഇൻസ്റ്റന്റ് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. ഒപ്പം തന്നെ 11:50 മുതൽ തന്നെ പല ലിസണേഴ്സും വിളിക്കാറുണ്ട്, പാട്ട് വേണം പാട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഒപ്പം തന്നെ മെസ്സേജും അയക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു ദിവസം മറന്നാൽ പോലും നിങ്ങൾ മറക്കാറില്ല, കൃത്യസമയത്ത് നമ്മളെ വിളിച്ച് ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് നമ്പർ പറയാതിരിക്കുന്നില്ല, നമ്പർ പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈമൊക്കെ കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കായിട്ട് നമ്പർ പറയാം, 8815090000 ആണ് വിളിക്കേണ്ട നമ്പർ. സെയിം തന്നെയാണ് വാട്സാപ്പ് നമ്പറും, 82-81-50-90-00. ഈ നമ്പറിലേക്ക് വിളിച്ചും അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ, ഇപ്പൊ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പാട്ട് ചോദിക്കാം. മെസ്സേജ് അയച്ച് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര്, സിനിമയുടെ പേര്, പാട്ടിന്റെ ആദ്യത്തെ വരി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പഴയ പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇന്നലെ പാട്ട് റിക്വസ്റ്റ് ചെയ്ത് പാട്ട് പ്ലേ ചെയ്ത് തന്നിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അയ്യോ ഇന്നലെ എനിക്ക് പാട്ട് കിട്ടി, നല്ല പാട്ടായിരുന്നു, ആ പാട്ട് കേൾക്കാൻ പറ്റി എന്ന് ഉള്ള ആൾക്കാരൊന്നും ഇന്ന് വിളിക്കാതിരിക്കുക, മെസ്സേജ് അയക്കാതിരിക്കുക, പാട്ട് റിക്വസ്റ്റ് ചെയ്യാതിരിക്കുക. അടുത്ത ദിവസം പാട്ട് റിക്വസ്റ്റ് ചെയ്യാനാണ് പറയാനുള്ളത്. ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും പാട്ട് തരുന്നതായിരിക്കും, 1 by 1 പാട്ട് തരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു മനോഹരമായ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വക കേൾപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളല്ല എപ്പോഴും ചോദിക്കാറുള്ളത്, പക്ഷേ ഫസ്റ്റ് പാട്ട് മാത്രം അത് നമ്മളുടെ ചോയ്സാണ്, എൻ്റെ ചോയ്സാണ്. അങ്ങനെ ഒരു പാട്ട് വരുന്നുണ്ട്, ഒരു തമിഴ് പാട്ടാണ്, മധുര എന്ന ചിത്രത്തിൽ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഗാനമാണ് ഇത് നിങ്ങൾക്കായിട്ട് എത്തുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഓരോന്നായിട്ട് നിങ്ങളുടെ കാതോരം എത്തുന്നതായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്, കൂടെയുള്ളത് ഞാൻ സുനിൽ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ഒരു മനോഹരമായ പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ഇന്നത്തെ ഫസ്റ്റ് കോളർ. ഹലോ
2: ഹലോ സുനിൽ, മാധവാണ്.
1: മാധവൻ ചേട്ടാ പറയൂ, സുഖമായിട്ടിരിക്കുന്നു? ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: ശിവനാമം ശ്രീ പാർവതീശ്വര നാമം എന്നുള്ള പാട്ടാണ്.
1: തീർച്ചയായിട്ടും വെച്ചിട്ടുണ്ട്.
2: എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഗാനം ഡെഡിക്കേറ്റ്
1: ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. പാട്ട് വെച്ച് തരുന്നതായിരിക്കും. മാധവൻ ചേട്ടൻ റിക്വസ്റ്റ് ചെയ്ത ആ ഗാനം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് കഞ്ചിക്കോട് നിന്നും കൃഷ്ണൻകുട്ടിച്ചേട്ടൻ, നാണുച്ചേട്ടൻ റിക്വസ്റ്റ് ചെയ്ത പാട്ടാണ് കേട്ടോ. പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ, അതായത് കഞ്ചിക്കോട്ടുകാരൻ നാണുച്ചേട്ടൻ റിക്വസ്റ്റ് ചെയ്ത ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
1: ചിത്രചേച്ചി പാടിയ അതിമനോഹരമായ ഗംഭീരമായ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ.
2: ഹലോ, എന്റെ പ്രിയപ്പെട്ട സുനിൽ ജിക്ക് സ്നേഹത്തോടുള്ള ഉദാഹരണം.
1: ഷൈഫുദ്ദീൻ ചേട്ടാ, സുഖമായിട്ട് പോകുന്നു ലൈഫൊക്കെ?
2: ലൈഫ് സുഖമായിട്ട് പോകണ്ടേ.
1: ഈ സുഖകരമായ ജീവിതത്തിൽ ഇപ്പോ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: മുതലാളി അമ്മ എന്ന തമിഴ് മൂവിയില് ദാസേട്ടനും ജാനകിയമ്മ പാടി, നല്ല ഗാനമാണ്. എന്നിൽ വാഴും ജീവനെ
1: തുടങ്ങുന്ന, എന്നിൽ വാഴും ജീവനെ ഇമ്പം അങ്ങനെയല്ലേ തുടങ്ങുന്നത് അല്ലേ?
2: ഓക്കെ,
1: ആ പാട്ട് വെച്ചേരാം. താങ്ക് യു ചേട്ടാ.
2: താങ്ക്
1: യു സോ മച്ച്. വിളിച്ചത് ഷൈഫുദ്ദീൻ ചേട്ടനാണ്. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് വിനോദ് കാവൽപ്പാടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിനോദ് ചോദിച്ചിരിക്കുന്ന ഗാനം കനവേ കലയാതെ എന്ന് തുടങ്ങുന്ന ഒരു തമിഴ് ഗാനമാണ്. ആ ഒരു പാട്ട് കൂടെ കേൾക്കാം. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. വാർത്തകൾക്ക് ശേഷം തിരികെ വരാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് കൊച്ചിയിൽ മന്ത്രിതല ചർച്ച. വയനാട് കല്ലാടി മണ്ണിടിച്ചിൽ അപകടസ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. സംസ്ഥാനത്ത് വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് തുടക്കമായി. ഇന്ന് ദേശീയ മത്സ്യകർഷക ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടർ ഫൈനൽ രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഡിജിപിമാരുടെ യോഗം ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് റിജു കോലിയക്കോട്.
1: അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കൊഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദക്ഷിണേന്ത്യ

0: ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. കേരളത്തിലേക്കെത്തുന്ന രാസലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. താഴെത്തട്ടിലുള്ള പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലുള്ള അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തരവകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. ലഹരി മാഫിയയുടെ പ്രാദേശിക പ്രതിരോധത്തിനോടൊപ്പം അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്നുള്ള സംയുക്ത പ്രതിരോധ ശൃംഖല എന്ന ഘട്ടത്തിലേക്ക് ഓപ്പറേഷൻ തൂഫാൻ കടക്കുന്നു എന്നതാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രത്യേകത. അയൽ സംസ്ഥാനങ്ങളുമായി തത്സമയ വിവര കൈമാറ്റ സംവിധാനമാണ് കേരളം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ പരിശോധനകളിൽ ഒതുങ്ങാതെ അന്തർ സംസ്ഥാന ട്രെയിനുകൾ, ദീർഘദൂര ബസ്സുകൾ, സ്വകാര്യ കൊറിയർ ശൃംഖലകൾ എന്നിവ വഴിയുള്ള ലഹരി കൈമാറ്റങ്ങളെയും ഈ സംയുക്ത നീക്കം നിരീക്ഷിക്കും.
1: കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് കൊച്ചിയിൽ മന്ത്രിതല ചർച്ച തുടങ്ങി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. അമേരിക്കയിലെ കമ്പനി അധികൃതർ വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കൂടാതെ ഇവരുടെ അഭിഭാഷകൻ നേരിട്ടും പങ്കെടുക്കുന്നുണ്ട്. ഉമാ തോമസ് എംഎൽഎ, ജില്ലാ കലക്ടർ, തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ, ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിർണായകമായ ഈ യോഗത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ജീവനക്കാർ. ജൂലൈ 3 കോറോ ഹെൽത്തിന്റെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിലെ 800 പേരെ പിരിച്ചുവിട്ടതായി കമ്പനി ഉത്തരവിറക്കിയത്. വയനാട് കല്ലാടി മണ്ണിടിച്ചിൽ അപകടസ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹം കൂടി ലഭിച്ചു. മീനാക്ഷിപ്പുഴയിലെ തിരച്ചിലിലാണ് അല്പം മുമ്പ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവർ 7. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. മന്ത്രിമാരായ എ.പി. അനിൽകുമാർ, ടി. സിദ്ദിഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് നേതൃത്വം നൽകുന്നു. അപകട ഭീഷണിയിലുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റാൻ ഗവൺമെന്റ് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ അറിയിച്ചു. വയനാട് കല്ലാടിയിലെ മണ്ണിടിച്ചിൽ അപകടത്തിന് കാരണം അതിതീവ്ര മഴയാണെന്ന് കൊങ്കൺ റെയിൽവേ അറിയിച്ചു. 24 മണിക്കൂറിനുള്ളിൽ 240 മില്ലിമീറ്റർ മഴയാണ് പ്രദേശത്ത് രേഖപ്പെടുത്തിയതെന്നും പ്രഭവ കേന്ദ്രം നിർമ്മാണ മേഖലയ്ക്ക് പുറത്താണെന്നും കൊങ്കൺ അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തുരങ്കം നിർമ്മിക്കുന്ന ഭാഗത്തു നിന്നും 240 മീറ്റർ മാറിയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നും തുരങ്കത്തിന് മുകളിൽ ഏതാണ്ട് 110 മീറ്റർ ഉയരത്തിൽ നിന്നാണ് വലിയ തോതിൽ മണ്ണും മരങ്ങളും ഇടിഞ്ഞു വീണത്. മണ്ണ് നിക്ഷേപിച്ച പ്രദേശം ഇപ്പോഴും സുരക്ഷിതമാണെന്നും കൊങ്കൺ അധികൃതർ വിശദീകരിച്ചു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ യുവജന വിഭാഗമായ യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം പഴയ നിയമസഭാ മന്ദിരത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന മോഡൽ പാർലമെന്റിന് തുടക്കമായി. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച പൈതൃക വേദിയിൽ വിദ്യാർത്ഥികൾക്ക് പാർലമെന്ററി നടപടിക്രമങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുവാൻ അവസരം ഒരുക്കുക എന്നതാണ് ഇന്ന് നാളെയും നടക്കുന്ന പരിപാടിയുടെ ലക്ഷ്യം. കേന്ദ്ര കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് സംസ്ഥാനത്ത് തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാർ മുഖേനയും പദ്ധതിയിൽ ചേരാം. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. ഈ മാസം 15 രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. അതേസമയം മുഴുവൻ കർഷകർക്കും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുന്ന വിധം തീയതി നീട്ടണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
1: ഇന്ന് ദേശീയ മത്സ്യകർഷക ദിനം. രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും ജനങ്ങളുടെ ഉപജീവന മാർഗമെന്ന നിലയിലും മത്സ്യകൃഷിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനാണ് എല്ലാ വർഷവും ജൂലൈ 10 ദേശീയ മത്സ്യകർഷക ദിനമായി ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മുതിർന്ന മത്സ്യകർഷകരെ ആദരിച്ചു. സന്ദീപ് വാര്യർ എംഎൽഎ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലത്തും ദേശീയ മത്സ്യകർഷക ദിനാചരണം സംഘടിപ്പിച്ചു. രാജ്യത്തെ മികച്ച ഗോത്ര ഗവേഷണ കേന്ദ്രത്തിന് നൽകുന്ന ദേശീയ പുരസ്കാരത്തിന് കോഴിക്കോട് കിർത്താട്സ് അർഹമായി. 3 പ്രവർത്തന മികവ്, പദ്ധതികൾ, നയപര ഇടപെടലുകൾ, ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ, വികസന പഠനങ്ങൾ, ഗോത്രവർഗ ക്ഷേമവുമായി ബന്ധപ്പെട്ട സമഗ്ര ഇടപെടലുകൾ എന്നിവ വിലയിരുത്തിയാണ് കേന്ദ്ര ഗോത്രവർഗ മന്ത്രാലയം കിർത്താട്സിനെ മികച്ച ഗവേഷണ സ്ഥാപനമായി തെരഞ്ഞെടുത്തത്. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ജൂൺ 29 നൽകിയ നിർദ്ദേശം അനുസരിച്ച് സോളാർ ഉപഭോക്താക്കളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ശരാശരി ബിൽ പ്രതിമാസ ഉപയോഗത്തിന് ആനുപാതികമായി കണക്കാക്കുമെന്ന് KSEB അറിയിച്ചു. എന്നാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കണക്കാക്കുമ്പോൾ ഫിക്സ്ഡ് ചാർജ് കണക്കാക്കാൻ പ്രതിമാസ വൈദ്യുതിയുടെ ആകെ ഉപയോഗമാണ് പരിഗണിക്കേണ്ടത് എന്ന നിർദ്ദേശവും റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് നോട്ടീസ് ലഭിച്ച ഉപഭോക്താക്കൾക്ക് കമ്മീഷൻ നിർദ്ദേശപ്രകാരം പുതിയ നോട്ടീസ് നൽകും. തുക അടച്ചവർക്ക് തിരികെ നൽകുകയോ തുടർ ബില്ലുകളിൽ കുറവ് നൽകുകയോ ചെയ്യും. നോട്ടീസ് കിട്ടിയ സോളാർ ഉപഭോക്താക്കളെ കണക്കുകൾ പുനഃപരിശോധിച്ച് പുതിയ നോട്ടീസ് ലഭിക്കും വരെ വൈദ്യുതി വിച്ഛേദിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുമെന്നും KSEB അറിയിച്ചു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ജോലിയിലുണ്ടായിരുന്ന 10 സ്ഥിര ജീവനക്കാരെ കൂടി നിർബന്ധിത പെൻഷൻ നൽകി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. പൊതുജന താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചെന്ന റിവ്യൂ കമ്മിറ്റി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ നടപടി. കഴിഞ്ഞ 2 തീയതി 47 പേരെ സമാനമായ രീതിയിൽ പിരിച്ചുവിട്ടിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് 2 ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 12:30 ലോസ് ആഞ്ചൽസിലാണ് മത്സരം. ഇന്നലെ ഫ്രാൻസ് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോയെ പരാജയപ്പെടുത്തി സെമിയിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: കരുത്തരായ എതിരാളികൾക്ക് മുന്നിൽ ആഫ്രിക്കൻ ചാമ്പ്യന്മാർ നിറം മങ്ങിയ മത്സരത്തിൽ 6 മിനിറ്റിന്റെ 2 ഗോളുകളാണ് ഫ്രാൻസ് മൊറോക്കൻ വലയിൽ എത്തിച്ചത്. 60-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പയും 66-ാം മിനിറ്റിൽ ഒസ്മാൻ ഡെംബലയും ഫ്രാൻസിനു വേണ്ടി സ്കോർ ചെയ്തു. 1-ാം പകുതിയിൽ എംബാപ്പെ പെനാൾട്ടി പാഴാക്കിയെങ്കിലും അതിവേഗ മുന്നേറ്റങ്ങളിലൂടെ കളം നിറഞ്ഞ എംബാപ്പൻ പ്രഭാവം മൊറോക്കൻ പ്രതിരോധത്തിന് കടുത്ത വെല്ലുവിളിയായി. ഗോൾ കീപ്പർ യാസിൻ ബോനുവിന്റെ മികച്ച സേവുകൾ മൊറോക്കയുടെ പരാജയം 2 ഗോളുകളിൽ ഒതുക്കി. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോഴും 2-0 മൊറോക്കയെ ഫ്രാൻസ് പരാജയപ്പെടുത്തിയത്. ലോകകപ്പിൽ ഫ്രാൻസിന്റെ തുടർച്ചയായ 3-ാം സെമി ഫൈനൽ പ്രവേശമാണിത്. ഇന്ന് രാത്രി നടക്കുന്ന സ്പെയിൻ ബെൽജിയം പോരാട്ടത്തിലെ വിജയികളായിരിക്കും ഫ്രാൻസിന്റെ സെമി ഫൈനലിലെ എതിരാളികൾ.
1: ഇംഗ്ലണ്ടിൽ വനിതാ വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റിൽ സിംഗിൾസ് സെമി ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോക്സോവയ്ക്ക് ജയം. നാളെ ഫൈനലിൽ ലിൻഡ ചെക്ക് റിപ്പബ്ലിക്കിന്റെ തന്നെ കരോളിന മുച്ചോവയെ നേരിടും. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസണ് മുന്നോടിയായി താരലേലത്തിന്റെ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പൂൾ എ, പൂൾ ബി, പൂൾ സി വിഭാഗങ്ങളിലായി 156 താരങ്ങളെയാണ് ലേലത്തിൽ ഉൾപ്പെടുത്തിയത്. നാളെ തിരുവനന്തപുരത്താണ് താരലേലം. കേരള ക്രിക്കറ്റ് ലീഗിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കെസിഎൽ ഫാൻ ലീഗ് ടൂർണമെന്റിന് നാളെയും മറ്റന്നാളും രാമനാട്ടുകര വേദിയാകും. 32 ടീമുകളാണ് സോഫ്റ്റ് ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ മത്സരിക്കുന്നത്. Z11 സോക്കർ അക്കാദമിയിലാണ് മത്സരങ്ങൾ. മലയിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിച്ചിരുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ നിബന്ധനകളോടെ ഒറ്റവരിയായി ഗതാഗതം പുനരാരംഭിച്ചു. മൂന്നാറിൽ ചേർന്ന ഉന്നതാധികാര ടെക്നിക്കൽ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് കലക്ടർ ഗതാഗതത്തിന് അനുമതി നൽകിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടഭാഗം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ട്രെയിൻ സമയങ്ങളിൽ മാറ്റം വരുത്തി. കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് വെസ്റ്റ് ഹില്ലിൽ സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ വെസ്റ്റ് ഹില്ലിൽ നിന്നാകും പുറപ്പെടുക. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ട്രാഫിക് നിയമലംഘനങ്ങൾ തടയുന്നതിന് ട്രാഫിക് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് പ്രത്യേക വാഹന പരിശോധന നടത്തി. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ 14 സ്വകാര്യ ബസുകൾക്ക് പിഴ ചുമത്തി. ട്രാഫിക് നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ISO നിലവാരം കൈവരിക്കുന്നതിൽ 100 മേനി നേട്ടവുമായി കോഴിക്കോട് ജില്ലയിലെ CDSകൾ. ജില്ലയിൽ 82 CDSകളാണ് ഉന്നത ഗുണമേന്മ മുദ്രയായ ISO നിലവാരം കരസ്ഥമാക്കിയത്. ആദ്യഘട്ടത്തിൽ 58 CDSകളും 2-ാം ഘട്ടത്തിൽ 24 CDSകളുമാണ് സർട്ടിഫിക്കേഷൻ നേടിയത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കേരള റെയിൽവേ പോലീസിന്റെ പ്രത്യേക പരിശോധനയിൽ 14 പേർ അറസ്റ്റിലായി. 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് കൊച്ചിയിൽ മന്ത്രിതല ചർച്ച. വയനാട് കല്ലാടി മണ്ണിടിച്ചിൽ അപകടസ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. സംസ്ഥാനത്ത് വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് തുടക്കമായി. ഇന്ന് ദേശീയ മത്സ്യകർഷക ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടർ ഫൈനൽ രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസ്, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
6: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
5: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
6: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
8: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
9: ആകാശവാണി വാർത്തകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ജനാർദ്ദനൻ ചേട്ടനാണ്. കോടിയേരിയിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ഗാനം കരുണ എന്ന മൂവിയിലെ വാർത്തിങ്ങൾ തോണിയേറി എന്ന് തുടങ്ങുന്ന ഒരു പഴയ പാട്ടാണ്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ശ്രീധരൻ അവണൂരാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹിന്ദി ഗാനമാണ്, റുക്ജാന നഹീൻ എന്ന് തുടങ്ങുന്ന ഒരു ഹിന്ദി ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: പാട്ട് ഇവിടെ മൊത്തം പാട്ട്
1: പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ
2: ഹലോ നമസ്തേ.
1: ഹലോ
2: ഹലോ നമസ്തേ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
2: ഞാൻ ദിനേശാണ്.
1: ദിനേശ്? ദിനേശ് എവിടെ നിന്ന് വിളിക്കുന്നത്?
2: കാസർഗോഡ്.
1: ഏത് പാട്ടാ ദിനേശ് എന്ന് കേൾക്കണ്ടേ?
2: എനിക്ക്
1: ദിനേശ് നന്നായിട്ട് പാടി, പക്ഷെ റേഞ്ചിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. വളരെ ചെറുതായിട്ടേ കേൾക്കുന്നുള്ളു കേട്ടോ. നെക്സ്റ്റ് ടൈം വിളിക്കുന്ന സമയത്ത് റേഞ്ച് ഉള്ള ഭാഗത്ത് നിന്ന് വിളിക്കണം. ഓക്കെ
2: ഓക്കെ.
1: എന്തായാലും പാട്ട് വെച്ചുതരാം. ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം. വിളിച്ചത് ദിനേശ് ആണ്. കാസർഗോഡ് നിന്നും ആവശ്യപ്പെട്ട പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് രഞ്ജിത്ത് ആണ്, കുവൈറ്റിൽ നിന്നും. എനിക്കൊരു പാട്ട് വെച്ച് തരണം. ഉൻ മാർബിൾ വീഴിമൂടി ഫിലിം നിനൈത്തേ വന്ദാ എന്ന് തുടങ്ങുന്ന സിനിമയിലെ പാട്ടാണ്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: 12 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആണ് സമയം. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിൽലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്ന ആരാണ് നോക്കാം. ഹലോ,
2: ഗുഡ് ആഫ്റ്റർനൂൺ സുനിൽ.
1: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
2: ചിറ്റൂരിന്ന് നാഗരാജ് ആണ്.
1: നാഗരാജ് ഏട്ടാ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: പാട്ട് തന്നെ, അയിമ്പതിലും ആശയ വേറും ആശയുടൻ പാസം വേറും, ഇത് അന്തരംഗം കിടയാതമ്മ, നാൾപടെ സുഗന്ധാനമ്മ.
1: കൊള്ളാം, നല്ല പാട്ട് കേട്ടോ. 50-ലും ആസി വരും, 50-ലും മോഹങ്ങൾ വരുമെന്നല്ലേ അതിന്റെ അർത്ഥം?
2: മനസ്സിന് പ്രായം
1: വിഷയമേ അല്ല, ആഗ്രഹങ്ങൾ ഉണ്ടാവാനായിട്ട് പ്രായം ഒരു വിഷയമല്ല അല്ലേ. താങ്ക് യു ചേട്ടാ, ഞാൻ പാട്ട് വെച്ചിടാം. വീണ്ടും വിളിക്കണേ. വിളിച്ചത് നാഗരാജ് ചേട്ടനായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത ഗാനം വരുന്നു, ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആരാണെന്ന് നോക്കട്ടെ. ഹായ് അഹല്യ, ഞാൻ പാലക്കാട് നിന്നും കണ്ണനാണ്. സില്ലൻ ഒരു കാതൽ എന്ന മൂവിയിൽ മുൻബൈവ എന്ന സോങ് വെച്ച് തരാമോ എന്നാണ് കണ്ണൻ ചേട്ടൻ മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഒച്ചപ്പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
1: സമയം ഒരു മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അഹല്യ FM 90.4 നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നു. ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
2: ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ രാധാകൃഷ്ണൻ, യാക്കര.
1: യാക്കര ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? നേരത്തെ വിളിച്ചിട്ടുണ്ടോ?
2: ആദ്യമായിട്ട്
1: വിളിക്കുകയാണ്. എന്താ ചേട്ടൻ ചെയ്യുന്നത്?
2: ഞാൻ ടൈലറാ.
1: ടൈലറാണ്. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? അതിന്റെ കഴിഞ്ഞു. ഇനി ഇപ്പൊ ഓണം വരണം അല്ലേ?
2: ഓണം വരണം.
1: അപ്പൊ അതൊരു സീസൺ അല്ല അല്ലേ?
2: ഇപ്പോ സീസൺ അല്ല,
1: സീസൺ
2: ഇപ്പോ ഈ മാസത്തിലെ സീസൺ അല്ല, അടുത്ത മാസം ഓണത്തിന്
1: കുറച്ചിട്ടല്ലായിരിക്കും ബിസിനസ് അല്ലേ?
2: അങ്ങനെയല്ല,
1: എങ്കിലും കുഴപ്പമില്ല.
2: അതെ, പ്ലസ് വൺ കഴിഞ്ഞല്ലോ.
1: ഓക്കെ ഓക്കെ. അവിടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടിൽ ഒരു ഭാര്യ, ഒരു മോള്.
1: ഒരു ഭാര്യയും ഒരു മോളും. അതിൽ വിഷമമുണ്ടോ? എന്തോ ഒരു വിഷമത്തില് പറയുന്നു. ഒരു ഭാര്യ. ഏത് പാട്ടായിരുന്നു കേക്കണ്ടേ?
2: ഞാൻ പറഞ്ഞല്ലോ, ഒരു രാത്രി കൂടി വിടവാങ്ങ.
1: ഒരു രാത്രി കൂടി വിടവാങ്ങവേ. തീർച്ചയായിട്ടും പാട്ട് വെച്ചാൽ ഒരുപാട് സന്തോഷം. വീണ്ടും
2: എനിക്കൊരു വിശ്വാസം.
1: ആർക്കാണ് പറയൂ?
2: ഇരട്ടക്കുളത്തെ കുട്ടൂസിന് ഒരു ബർത്ത്ഡേ വിഷസ്.
1: ബർത്ത്ഡേ വിഷസ്. എന്തായാലും ബർത്ത്ഡേ കാരണം കൊടുക്കാൻ പറ്റിയ പാട്ടാണോ അത്?
2: അതല്ല, എങ്കിലും ഒരു വിഷസ് കിട്ടിയപ്പോ ഒരു വിഷസ്
1: ആയിരിക്കും.
2: ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്ക് ഈ പാട്ട് ഡെഡിക്കേഷൻ
1: ഡെഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം.
2: താങ്ക്
1: യു സോ മച്ച്. വിളിച്ചത് രാധാകൃഷ്ണൻ ചേട്ടനായിരുന്നു. ഫസ്റ്റ് ടൈം ആണ് സംസാരിക്കുന്നത്. അപ്പോ വീണ്ടും വിളിക്കുക. നല്ലൊരു പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ജാജ്വലാണ്. മേൽപ്പറമ്പിൽ നിന്നും റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന ഗാനം ദിൽ ദൂണ്ടിത്താ ഹേ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. സാഡ് വേർഷൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ ഒരു പാട്ട് ചോദിച്ചപ്പോ ഡുവറ്റ് സോങ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ സാഡ് വേർഷൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അത് കേൾപ്പിക്കുന്നുണ്ട്. എന്തായാലും ജാജ്വലും ഒപ്പം തന്നെ രാധാകൃഷ്ണ ചേട്ടനും ആവശ്യപ്പെട്ട 2 പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 1 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ശശികല ചേച്ചിയാണ്, പാലക്കാട് നിന്നും. ചോദിച്ചിരിക്കുന്ന ഗാനം ഫ്രണ്ട്സ് മൂവിയിലെ തങ്കക്കിന പൊങ്കൽ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് അധികം പ്ലേ ചെയ്യാറില്ല അല്ലേ? ഫ്രണ്ട്സിലെ ബാക്കി എല്ലാ പാട്ടും സൂപ്പറാണ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്ലേ ചെയ്യാറുണ്ടെങ്കിലും ഈ ഒരു പാട്ട് അങ്ങനെ അധികം ഞാൻ പ്ലേ ചെയ്തിട്ടില്ല. എന്തായാലും താങ്ക് യു ചേച്ചി. ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് സുമിത്ര ചേച്ചിക്കാണ്. സുമിത്ര ചേച്ചിക്കായിട്ട് ശശികല ചേച്ചി ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ചോദിച്ചിരിക്കുന്നത് ജയകൃതൻ ചേട്ടനാണ്. പാവൈക്കഥകൾ എന്ന സിനിമയിലെ തങ്കമേ തങ്കമേ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു ഗാനമാണ്, വല്ലാത്തൊരു പാട്ട് കൂടെയാണ്. അപ്പോൾ ആ 2 പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അജിത് ചേച്ചിയാണ്. കാണാൻ കൊതിച്ച് എന്ന സിനിമയിലെ സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം എന്ന പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, സുനിലെ വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആകുമ്പോൾ മെസ്സേജ് അയച്ചതാണ്. ഇപ്പോഴാണ് പാട്ട് പ്ലേ ആവുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഒരു അതിന് മുന്നേ ഒരുപാട് മെസ്സേജസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് കോൾസ് വന്നിരുന്നു. അതുകൊണ്ടാണ് പലരുടെയും പാട്ടുകൾ ലേറ്റ് ആയി പോകുന്നത് കേട്ടോ, വിഷമിക്കരുത്. എന്തായാലും വെച്ച് തരുന്നതായിരിക്കും. ഒത്തിരി നാളായി അഹല്യ ഈ പാട്ട് പ്ലേ ചെയ്തിട്ട് എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതെ, ഒത്തിരി നാളായിട്ടുള്ള പാട്ടുകളൊക്കെ ഇൻസ്റ്റന്റ് പാട്ടിലൂടെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമാണ് നമ്മൾ പ്ലേ ചെയ്യുക, വീണ്ടും വീണ്ടും കേൾക്കാൻ പറ്റുക. ഓക്കെ, പജിത ചേച്ചി ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് വരുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സുജിത ഫ്രം കുഴൽമന്നം. ഹായ് അഹല്യ, നമസ്കാരം. മൂവി വാൽക്കണ്ണാടി, മൂവി ഡയറക്ടർ പി അനിൽ ബാബു നാരായണൻ, എസ് രമേശൻ നായർ ലിറിക്സ്, മ്യൂസിക് എം ജയചന്ദ്രൻ, മധു ബാലകൃഷ്ണൻ പാടിയ പാട്ട് വെച്ച് തരുമോ, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ഡെഡിക്കേഷൻ എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: എന്താണ്, എന്ത് രസമാണ് മധു ബാലകൃഷ്ണന്റെ ശബ്ദം അല്ലേ? നമുക്കിങ്ങനെ രോമാഞ്ചം അങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അത്രയും ഗംഭീരമായിട്ടാണ് ആ പാട്ട് മധു ബാലകൃഷ്ണൻ പാടിയിരിക്കുന്നത്. അങ്ങനെ മനോഹരമായ പാട്ടൊക്കെ, വാൽക്കണ്ണാടി എന്ന ചിത്രത്തിലെ മനോഹരമായ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പാട്ടുകളിലേക്ക് പോവാം. അതിൽ ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചിത്ര പുഷ്പരാജാണ്, കുവപ്പാടത്ത് നിന്നും, കൊച്ചിയിൽ നിന്നും. നമസ്കാരം അഹല്യ, എന്റെ പ്രിയ കൂട്ടുകാരിയായ ജിൻസിക്ക് വേണ്ടി പ്രേം പൂജാരി എന്ന ചിത്രത്തിലെ പനുനീര് പെയ്യും നിലാവിൽ എന്ന ഗാനം വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് ചിത്ര പുഷ്പരാജ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് അഞ്ജലിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഞ്ജലി റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഗാനം വസീകര എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമാണ്. ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം. സമയം 1 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ട്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 1 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് പ്രിയപ്പെട്ട ലിസ്ണേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലെ FM 90.4. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അവസാനിപ്പിക്കാനുള്ള നേരമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ 2 പാട്ടുകളിലേക്ക് പോവാം. അതിൽ ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുല്യയാണ്. ചോദിച്ചിരിക്കുന്ന ഗാനം വിസ്മയ തുമ്പത്തെ എന്ന ചിത്രത്തിലെ ഏതോ കളിയരങ്ങൻ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമാണ്. ആ ഒരു പാട്ട് വരുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് കേശവദാസ് കൊല്ലങ്കോടാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. സുനേന എന്ന് തുടങ്ങുന്ന ഒരു ഹിന്ദി ട്രാക്കാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടെ വരുന്നുണ്ട്. ഈ 2 പാട്ടുകളോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ അവസാനിക്കുകയാണ്. വിഷമിക്കേണ്ട, ഓർമ്മയിലുണരും ഗാനങ്ങളുമായിട്ട് ഹീറ ജോയിൻ ചെയ്യും കൃത്യം 2 മണിക്ക്. വീണ്ടും ഇതുവഴി വരാം നല്ല കുറെ പാട്ടുകൾ കേൾപ്പിക്കാനും കേൾക്കാനുമായിട്ട്. അതുവരേക്കും ഇറ്റ്സ് മീ സുനിൽ സൈനിങ് ഓഫ്.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
0: ഒരു കാലത്ത് മലയാള സിനിമയുടെ നിറ സാന്നിധ്യം, മലയാള സംഗീത ലോകത്ത് തന്റേതായ ശബ്ദമാധുര്യം കൊണ്ടും അവതരണം കൊണ്ടും ശ്രദ്ധ നേടിയ ഗായകൻ കൊച്ചിൻ ഇബ്രാഹിം. ഗായകനായും സ്റ്റേജ് പെർഫോമറായും നിരവധി പതിറ്റാണ്ടുകളായി സംഗീത ആസ്വാദകരുടെ മനസ്സിലിടം നേടിയ അദ്ദേഹം മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് തന്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാബരാജ്, അർജുനൻ മാഷ് തുടങ്ങി പ്രമുഖ സംഗീത സംവിധായകരോടൊപ്പം പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മനോഹര ഗാനങ്ങളിലൂടെയുള്ള ഒരു സംഗീത യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. മാൻപേട എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യമായി മട്ടാഞ്ചേരിക്കാരനായ കൊച്ചിൻ ഇബ്രാഹിം പാട്ടുകൾ പാടുന്നത്. ഇന്നത്തെ ആദ്യത്തെ ഗാനം ഒരു കല്യാണ ഗാനമാണ്, ഈ ലോകം ഇവിടെ കുറെ മനുഷ്യർ എന്ന സിനിമയ്ക്ക് വേണ്ടി മമ്മൂട്ടിയും റഹ്മാനും ഒക്കെ ചേർന്ന് അഭിനയിച്ച കനവിൻ മണിമാരൻ എന്ന ഒരു കല്യാണ പാട്ടാണ് നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓണഹല്യ എഫ്.

പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ജോൺസൺ മാഷിന്റെ സംഗീതം. ഒരു അതുല്യമായ കൂട്ടുകെട്ടിൽ പിറന്ന നല്ലൊരു സിനിമ ഐസ്ക്രീം. ഈ സിനിമയ്ക്ക് വേണ്ടി ശരത്തും കൊച്ചിൻ ഇബ്രാഹിമും ചേർന്ന് പാടിയ ഒരു പാട്ടും. പലർക്കും ഇതിന്റെ വിഷ്വൽസ് ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഒരു ഹിന്ദി പാട്ടിന്റെ സ്റ്റൈലിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ രണ്ട് ഗായകന്മാരിരിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, ഭരത് ഗോപിയും തിലകനുമാണ് ആ നായകന്മാർ. അങ്ങനെ മലയാള സിനിമയ്ക്ക് പുതിയ പുതിയ വിഷ്വൽ ട്രീറ്റുകൾ സമ്മാനിച്ച ഒരു സിനിമ കൂടിയായിരുന്നു ഐസ്ക്രീം. ഈ സിനിമയിലെ പ്രേമം എന്നാൽ എന്തേ എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കൊച്ചിൻ ഇബ്രാഹിം എന്ന പാട്ടുകാരനെ ഓർക്കുന്നു നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിസംബറുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാട്ടുകൾ മലയാള സിനിമയിലുണ്ട്. ഈ മഞ്ഞിനു പോലും കുളിരുന്നു എന്ന വരികളൊന്ന് ഓർത്തു നോക്കും. അതെ, മഞ്ഞും കുളിരും എല്ലാം ഒരു ക്രിസ്മസ് രാത്രിയെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അല്ലെ. അങ്കിൾ സാന്റാക്ലോസ് എന്ന പാട്ട്, അനുഭവം എന്ന സിനിമയിലെ ഈ മഞ്ഞിനു പോലും കുളിരുന്നു എന്ന പാട്ട്. ഇത് ഈ പാട്ട് ഒരുപാട് പേര് ചേർന്ന് പാടിയതാണ്. സിയു ആന്റോ, കൊച്ചിൻ ഇബ്രാഹിം, മനോഹരൻ, അങ്ങനെ മൂന്ന് പേരും ചേർന്ന് നല്ല രസകരമായി പാടിയിട്ടുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

0: ശവപ്പെട്ടി കൊരുത്തനും വന്നില്ല. പകൽ മരിച്ചു ശവപ്പെട്ടി കൊരുത്തനും വന്നില്ല. പരുന്നങ്കി വരട്ടന്റെ വകേച്ച
1: വഴിമറി നടക്കട കുട്ടപ്പ.
2: ജടക്ഷത്രങ്ങൾ വഴി കാണിക്കും ക്രിസ്തു പിറന്ന മഹാരാത്രി.
0: ഡിസംബർ മാസ മഹാരാത്രി ഇത് ക്രിസ്ത്യാനികളുടെ ശിവരാത്രി.

സംഗീതത്തോടുള്ള അർപ്പണബോധവും ഗാനാലാപനത്തിലെ ആത്മാർത്ഥതയും കൊണ്ട് ഇന്നും ആദരവോടെ ഓർക്കപ്പെടുന്ന ഒരു കലാകാരനാണ് കൊച്ചിൻ ഇബ്രാഹിം. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അവൾ നിരപരാധി എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ടായി. യൂസഫ് അലി കേച്ചേരി വരികളെഴുതി, എ ടി ഉമ്മർ സംഗീതം നൽകിയ ഒരു പാട്ട് ജന്മനാളിൽ നിനക്കു ചൂടാൻ. വളരെ മനോഹരമായ വരികളാണ് ഈ പാട്ടിന്റെ വരികൾ. ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു കാലഘട്ടത്തെ ഓർക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമാർജി ഹീര ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ചെയ്യുന്നുണ്ട്.

0: ഒരു മികച്ച ഗായകനായിട്ട് കൂടി ഒരുപാട് അവസരങ്ങളൊന്നും അദ്ദേഹത്തിന് പിന്നീട് തേടി വന്നില്ല എന്നുള്ളത് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പാട്ടിന്റെ കാര്യത്തിൽ അത്ര ഭാഗ്യമില്ലാത്ത ഒരാളായിട്ടാണ് കൊച്ചിൻ ഇബ്രാഹിം എന്ന ഗായകനെ പലരും ഓർക്കുന്നത്. പക്ഷേ ഒരു നല്ല പാട്ടുകാരനായി ജനിക്കാനുള്ള ഭാഗ്യമുണ്ടായി എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. സൗഭാഗ്യം വാതിൽ തുറക്കും എന്ന പാട്ട്, പട്ടണപ്രവേശം എന്ന സിനിമ കണ്ടവർക്ക് ആർക്കും ഈ പാട്ട് മറക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷിശാസ്ത്രം പറഞ്ഞ് മോഹൻലാലും ശ്രീനിവാസും ഒരു പക്ഷിശാസ്ത്രജ്ഞനെ പോലെ വേഷമൊക്കെ ഇട്ട് വന്ന ആ പാട്ട് ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ട ഗാനം തന്നെയാണ്. സതീഷ് ബാബുവും കൊച്ചിൻ ഇബ്രാഹിമും ചേർന്ന് പാടിയ പാട്ട്, യൂസഫ് അലിയുടെ വരികൾ. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്, സൗഭാഗ്യം വാതിൽ തുറക്കും. നിങ്ങളോടൊപ്പം ആർ ജി ഹിര, ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ
1: ട്യൂൺഡ്. നിന്നാട്ടെ.

0: പള്ളി ഒരു കൊല്ലം തീരും മുൻപേ പെണ്ണെ നിൻ കഴുത്തേല് താലി വീഴും.
1: ഒരു മാസം തീർന്നില്ല പെണ്ണില്ലാതിൻ മുമ്പേ കമലപ്പൂ പോലുള്ളോർ ഉണ്ണി പിറന്നേ.

പഴയകാല മലയാള ഗാനങ്ങളുടെ ഭാവവും സൗന്ദര്യവും ഒരു പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സംഭാവന നമുക്ക് മറന്നുകളയാൻ സാധിക്കുന്നതല്ല. താഴ്വരയിൽ മഞ്ഞു പെയ്തു എന്നൊരു ഗാനം, മധുരം തിരുമധുരം എന്ന സിനിമയ്ക്ക് വേണ്ടി രവി വള്ളത്തൂൾ വരികൾ എഴുതി എ ടി ഉമ്മർ സംഗീതം ചെയ്ത ഈ ഒരു പാട്ട് ജാനകി അമ്മയും കൊച്ചിൻ ഇബ്രാഹിമും ചേർന്നാണ് പാടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ ഈ പാട്ട് കേൾക്കാൻ തന്നെ ഒരു വല്ലാത്തൊരു സുഖമാണ്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകൾ നമ്മൾ ഓർത്തിരിക്കും, പക്ഷേ പാട്ട് പാടിയ ആളെ നമ്മൾ ശബ്ദത്തിലൂടെ മാത്രമാണ് ചിലപ്പോൾ ഓർത്തിരിക്കുക അല്ലെ. അങ്ങനെ ശബ്ദത്തിലൂടെ ചിലപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കലാകാരനാണ് എസ് ടി ശശിധരൻ. എന്റെ വീടിന് ചുമരുകളില്ല, വീണ്ടും പ്രഭാതം എന്ന സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കരൻ വരികൾ എഴുതി, ദക്ഷിണാമൂർത്തി കമ്പോസ് ചെയ്ത് ഈ പാട്ട് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ ഈ പാട്ടുകാരനെ അധികം പേര് ശ്രദ്ധിക്കാൻ സാധ്യതയില്ല, കാരണം ഈ ഒരൊറ്റ പാട്ട് മാത്രമേ മലയാള സിനിമയിൽ അദ്ദേഹം പാടിയിട്ടുള്ളൂ. പിന്നീട് പല സാഹചര്യങ്ങൾ കൊണ്ടാകാം മലയാള സിനിമയിൽ ഈ ശബ്ദം നമ്മൾ അധികം കേട്ടില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഈ ശബ്ദം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

മലയാള സിനിമയിൽ ഒറ്റ പാട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പാട്ടുകൾ മാത്രം പാടി പിന്നീട് കാണാതെയായി പോയ ചില ഗായകരുണ്ട്. അതിലൊരാളാണ് മണിമുഖിൽ സുകുമാരൻ. മണിമുഖിൽ സുകുമാരൻ എന്ന് പേര് വരാനുള്ള കാരണം അദ്ദേഹം മണിമുഖിലെ മണിമുഖിലെ എന്ന പാട്ട് പാടിയതുകൊണ്ടാണ്. എ കെ സുകുമാരൻ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. കടത്തുകാരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ വരികൾ എഴുതി എം എസ് ബാബുരാജ് കമ്പോസ് ചെയ്ത ഈ പാട്ട് ജാനകിയമ്മയും എ കെ സുകുമാരനും ചേർന്ന് പാടിയതാണ്. ചിലപ്പോ

ഒരൊറ്റ പാട്ട് മാത്രം മലയാള സിനിമയ്ക്ക് നൽകാനുള്ള ഭാഗ്യമേ അവർക്കുണ്ടായി കാണൂ അല്ലേ. പക്ഷേ ആ പാട്ടുകളും ജീവിക്കുന്നു, ആ പാട്ടുകളിലൂടെ അവരും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. ഓർമ്മയിലുണരും ഗാനങ്ങൾ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നല്ല ഗാനങ്ങളുമായി കേട്ടുമുട്ടാം. നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും. ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ಜಗಜಿಗುತ್ತ ಹಿಂಗಿಣ ತೊಟ್ಟ ಜಗಜಿಗುತ್ತ ಹಿಂಗಿಣ ತೊಟ್ಟ ಜಗಜಿಗುತ್ತ

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലകണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

It's rhythm of Palakkad. പറക്കും തളികൾ, ഇത് മനുഷ്യരെ കറക്കും തളികൾ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-94002-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ

0: കോൺടാക്ട് 7591979393.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ട്, എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
6: നമ്മുടെ നാട്ടില് ഇന്ന് 5ൽ ഒരാൾക്കെങ്കിലും ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈൽ രോഗമാണ് പ്രമേഹം, ഡയബറ്റീസ്. ഈ ചായയിലും മധുരം ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രമേഹം പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കും. അതൊരു തെറ്റായ ധാരണയാണ് കേട്ടോ. ചായയിലും മധുരം മാത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രമേഹം പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചു നിർത്താനായിട്ട് പറ്റില്ല. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പറയാം ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ. വെൽക്കം ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ സുനിൽ. നമ്മുടെ നാട്ടിലെ ഈ ഷുഗർ അഥവാ പ്രമേഹമുള്ള ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം പറയുന്നൊരു കാര്യമുണ്ട്, ഞാനിപ്പോ ചായയിലും കാപ്പിയിലും ഒന്നും ഒട്ടും മധുരം ഇടാറില്ല, മധുരം ഇടാതെയാണ് ഞാൻ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നത് എന്ന് പറയാറുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ചായയിലും കാപ്പിയിലും മധുരം ഇടാത്തത് കൊണ്ട് ഷുഗറൊക്കെ തനിയെ അങ്ങ് കുറഞ്ഞോളും എന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ. അപ്പോ ഇന്ന് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ഈ ഒരു കാര്യത്തെ കുറിച്ചാണ്. ഈ ചായയിലും കാപ്പിയിലും മധുരം ഒഴിവാക്കുന്നത് നല്ലത് തന്നെയാണ്, എന്നാൽ അത് മാത്രം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലെ പ്രമേഹം ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കഴിക്കുന്ന പഞ്ചസാര മാത്രമല്ല ശരീരത്തിലെ ഗ്ലൂക്കോസ് കൂട്ടുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പ്രധാന ആഹാരം എന്താണ്? ചോറ്, ദോശ, ഇഡലി, പുട്ട് ഇതൊക്കെയാണല്ലേ. ഇവയെല്ലാം കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജമടങ്ങിയ ഭക്ഷണങ്ങളാണ്. നമ്മൾ കഴിക്കുന്ന ചോറും ദോശയെല്ലാം ദഹിച്ച് കഴിയുമ്പോൾ ശരീരത്തിലെ ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുന്നത്. അതായത് ചായയില് മധുരമിടാതെ 3 നേരം വയറു നിറയെ ചോറോ ദോശയോ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ ഷുഗർ ലെവല് വീണ്ടും കൂടാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ചായയില് മധുരം മാത്രം ഒഴിവാക്കിയാൽ പോരാ, നമ്മൾ കഴിക്കുന്ന മൊത്തം ഭക്ഷണത്തിന്റെ അളവിലാണ് മാറ്റം വരുത്തേണ്ടത്. ഇതല്ലാതെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അറിയാതെ ഷുഗർ കൂട്ടുന്ന ചില വില്ലന്മാരൊക്കെ ഉണ്ട്. അപ്പോ നിങ്ങളുടെ വീട്ടിലും പ്രമേഹമുള്ളവരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഡോക്ടർ അഹല്യയാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യ. ഏതൊക്കെയാണ് ആ വില്ലന്മാർ, എങ്ങനെയാണ് ഷുഗർ കൂട്ടുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിത ശൈലിയിൽ വരുത്തേണ്ടത്, എല്ലാ കാര്യങ്ങളും അറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് പ്രമേഹം കൂട്ടുന്ന അദൃശ്യ കാരണങ്ങളെ കുറിച്ചാണ്, അദൃശ്യരായിട്ടുള്ള വില്ലന്മാരെ കുറിച്ചാണ്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് മധുരം കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഷുഗർ കൂടൂ എന്നാണ്. പക്ഷേ മധുരം കഴിച്ചാൽ മാത്രമല്ല, വേറെ രണ്ട് കാര്യങ്ങൾ കൂടെയുണ്ട്. പറഞ്ഞുതരട്ടെ. ഒന്ന്, ഏറെ നേരമുള്ള ഇരിപ്പാണ്. ഓഫീസിലോ വീട്ടിലോ മണിക്കൂറുകളോളം നിങ്ങൾ ഒരേ ഇരിപ്പിരിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ, ആ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങളുടെ ഷുഗർ ലെവല് കൂടും. നമ്മളിങ്ങനെ അനങ്ങാതിരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ പേശികൾ രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ ഊർജമായി എടുക്കുന്നത് നിർത്തലാക്കും. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന അവസ്ഥയ്ക്ക് കാരണമാവുകയും പ്രമേഹം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഉറക്കക്കുറവാണ്. രാത്രി കൃത്യമായിട്ട് ഉറങ്ങാത്തത് പ്രമേഹത്തിനുള്ള ഏറ്റവും വലിയ കാരണമാണ്. ദിവസവും 6 മണിക്കൂറിൽ താഴെ ഉറങ്ങുന്നവരിൽ ശരീരത്തിലെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ഒരു ഹോർമോൺ ഇൻസുലിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂട്ടുകയും ചെയ്യും. കൂടാതെ ഉറക്കമിളച്ചിരിക്കുമ്പോൾ അസമയത്ത് കൂടുതൽ ആഹാരം കഴിക്കാനുള്ള പ്രവണതയും കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഷുഗർ കൂടും. അപ്പൊ രണ്ട് വില്ലന്മാരെ നമുക്ക് ഒഴിവാക്കാം അല്ലേ. ഏറെ നേരമുള്ള ഇരിപ്പ് ഒഴിവാക്കുക, ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് നടക്കുക. അതുപോലെ തന്നെ ഉറക്കക്കുറവ്, ദിവസത്തിൽ 6 മുതൽ 8 മണിക്കൂർ വരെ നിർബന്ധമായിട്ടും നല്ല ഉറക്കം വേണം. ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രമേഹ സാധ്യത വർദ്ധിക്കും. ഇനി നമ്മുടെ നാട്ടിൽ ഈ ഷുഗർ ഫ്രീ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലേ, എവിടെ പോയി കഴിഞ്ഞാലും ഇപ്പൊ ഷുഗർ ഫ്രീ എന്ന് എഴുതി വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, പാക്കറ്റ് ഫുഡ് കാണാനായിട്ട് പറ്റും. ശരിക്കും ഈ ഷുഗർ ഫ്രീയുടെ സത്യം എന്താണ്? അതിൽ പഞ്ചസാര ഇല്ലേ? പഞ്ചസാരയ്ക്ക് പകരം മധുരത്തിനായിട്ട് എന്താണ് ചേർത്തിരിക്കുന്നത്? ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടുമോ? അറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: Dr. Ahilya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഷുഗർ ഫ്രീ ഫുഡ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. പ്രമേഹം വന്നു കഴിഞ്ഞാൽ പലരും ഓടിച്ചെന്ന് വാങ്ങുന്ന ഒന്നാണ് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റുകൾ, ഡയറ്റ് സോഡകൾ, അല്ലെങ്കിൽ കൃത്രിമ മധുരങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച് കഴിക്കാറ്. എന്തിനാണ്? സോഫ്റ്റ് ഡ്രിങ്ക്സിന് പോലും ഇപ്പോൾ ഷുഗർ ഫ്രീ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്. പല സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെയും ലേബലിൽ ഷുഗർ ഫ്രീ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും പറയാറുണ്ട് ഇത് എല്ലാവർക്കും കഴിക്കാം, ഇത് പ്രമേഹമുള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും കഴിക്കാവുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ശരിക്കും ഇതൊരു ചതിക്കുഴിയാണ്. ആദ്യം ഷുഗർ ഫ്രീ ബിസ്ക്കറ്റുകളുടെ കാര്യം പറയാം. ഇത്തരം ബിസ്ക്കറ്റുകളിൽ പഞ്ചസാര ഉണ്ടാവില്ല, പക്ഷേ അത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മൈദയോ ഗോതമ്പോ ഒക്കെ ആയിരിക്കും. ഇവയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഷുഗർ ഉറപ്പായിട്ടും കൂടും. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന അമിതമായ കൊഴുപ്പും കലോറിയും ശരീരഭാരം കൂട്ടാനായിട്ടും കാരണമാകും. പിന്നെ കൃത്രിമ മധുരങ്ങൾ, പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പല കെമിക്കലുകളും നമ്മുടെ ദഹന വ്യവസ്ഥയിലെ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കും. ഇത് ഭാവിയിൽ ശരീരത്തിന്റെ സ്വാഭാവിക മെറ്റബോളിസത്തെ ബാധിക്കുകയും ഇൻസുലിൻ ഉൽപാദനം കുറയ്ക്കുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ഫ്രീ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് അത് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയുകയല്ല മറിച്ച് കൂടുകയാണ് ചെയ്യുക. അപ്പോ ഇനി എങ്ങനെ പ്രമേഹത്തെ പടിയടച്ച് പിണ്ടം വെക്കാം, ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞുതരാം. ജീവിതശൈലിയിൽ മാറ്റേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. മനോഹരമായ പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഈ പ്രമേഹം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല, പ്രമേഹം ഇല്ലാതാക്കാനായിട്ട് പറ്റില്ല. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അല്ലെ, ഗ്ലൂക്കോസ് ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പക്ഷേ കൂടാതെ കുറയാതെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് പറ്റും. എങ്ങനെയാണ്? ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തണം. പ്രമേഹത്തെ നിയന്ത്രിക്കാനും വരാതെ സൂക്ഷിക്കാനും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി പറഞ്ഞുതരാം. ഒന്ന്, പ്ലേറ്റ് പകുതിയാക്കുക. നിങ്ങളുടെ പ്ലേറ്റിന് മുറിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പ്ലേറ്റിന്റെ പകുതി ഭാഗം ചോറോ ദോശയോ ആയിരിക്കരുത്. ചോറിന്റെ അളവ് കുറച്ച് പ്ലേറ്റിന്റെ പകുതി ഭാഗം പച്ചക്കറികളും തോരനുകളും സാലഡുകളും കൊണ്ട് നിറയ്ക്കുക. ബാക്കി ഭാഗത്ത് മീൻ, മുട്ട, പയറുവർഗ്ഗങ്ങൾ പോലുള്ള പ്രോട്ടീനുകൾ ഉൾപ്പെടുത്തുക. പിന്നെ ആക്റ്റീവ് ആവുക. ഏറെ നേരമുള്ള ഇരുപ്പൊക്കെ ഒഴിവാക്കി ഓഫീസിൽ ജോലി ചെയ്യുന്നവർ എല്ലാം ഒരു മണിക്കൂർ കൂടുമ്പോഴും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് 5 മിനിറ്റ് നടക്കുക. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ് വേഗത്തിൽ നടക്കുകയും വേണം. പിന്നെ നല്ല ഉറക്കം ശീലമാക്കുക. രാത്രി കൃത്യസമയത്ത് കിടന്നുറങ്ങണം. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ സുഖകരമായ ഉറക്കം ഉറപ്പാക്കണം. കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗം നിർത്തണം. പിന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. സ്ട്രെസ് കൂടുന്ന സമയത്ത് ഷുഗർ കൂടും. അതുകൊണ്ട് യോഗ, ധ്യാനം അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ട് മനസ്സ് ശാന്തമാക്കുക. പിന്നെ കൃത്യമായ പരിശോധന വേണേ. ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ വേണ്ട, 30 വയസ്സ് കഴിഞ്ഞവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും രക്തപരിശോധന. രക്തപരിശോധന എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിങ്ങും PPBS മാത്രമല്ല, HbA1c എന്ന ടെസ്റ്റ് നടത്തി തങ്ങൾക്ക് പ്രമേഹമുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പ്രമേഹം എന്നത് ഒരു ശാപമൊന്നുമല്ല, നമ്മുടെ തെറ്റായ ശീലങ്ങളുടെ ഒരു റിസൾട്ട് മാത്രമാണ് അത്. ശീലങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ പ്രമേഹത്തെ നമുക്ക് പൂർണ്ണമായിട്ടും തോൽപ്പിക്കാനായിട്ട് പറ്റും. ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രമേഹത്തെക്കുറിച്ചും പ്രമേഹം എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് സംസാരിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഡോക്ടർ അഹല്യയിൽ അടുത്ത എപ്പിസോഡിൽ ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാ.
2: നട നടന്നാൽ പുലരി മഴ, കടമിഴിയിൽ കമലദളം, കവിളിണയിൽ സിന്ദൂരം. നട നടന്നാൽ പുലരി മഴ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൌകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
2: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: 360 degree.
6: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം മേലത്തെ 360 degree യിലേക്ക്. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് എന്നത്തെയും പോലെ കൂടെ ഉണ്ട് ഞാൻ ആയില്ല.
7: ഇന്ന് നമ്മൾ എന്താ പറയാൻ പോകുന്നേ? ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലെ? പണ്ട് കാലം മുതലേ, അല്ലെങ്കിൽ ഈ ഒരു കാലമായിക്കോട്ടെ, എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പണ്ട് കാലത്താണെങ്കിൽ ആളുകൾക്ക് രോഗങ്ങളൊക്കെ കുറവായിരുന്നു അല്ലെ? എന്നാൽ ഇന്ന് പ്രായഭേദം എന്നെ എല്ലാവരെയും പലവിധ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളും അലട്ടാറുണ്ട്. ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ പോലും പലർക്കും സമയമില്ല, അതൊരു സത്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്നറിയോ? നല്ല തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കും. ഇപ്പൊ ജിമ്മിലൊന്നും പോയി കഷ്ടപ്പെടാതെ തന്നെ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ചെയ്യാൻ പറ്റുന്ന ചില സിമ്പിൾ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ടിപ്പുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. എങ്ങനെ ഡയറ്റ് കൺട്രോൾ ചെയ്യാം, എങ്ങനെ ആക്റ്റീവ് ആകാം എന്നതിനെ കുറിച്ച് മാത്രമായിരിക്കും ഇന്നത്തെ നമ്മുടെ 360 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നേരെ ആ ഒരു ഫിറ്റ്നസ് വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകണം. അതിനു മുൻപ് കേൾക്കാൻ നല്ലൊരു സൂപ്പർ സോങ്. നല്ലൊരു പാട്ട് വരുന്നുണ്ട് 360 ഡിഗ്രിയിൽ. ആ പാട്ടൊക്കെ കേട്ട് നിങ്ങൾ ഒന്ന് ഉഷാറായിക്ക്, ടിപ്സ് കേൾക്കണ്ടേ, കേൾക്കാം. അപ്പോൾ നല്ലൊരു പാട്ട് വരുന്നുണ്ട് 360 ഡിഗ്രിയിൽ. മനോഹരമായ പാട്ടിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ്. അപ്പോൾ നമ്മുടെ ഫിറ്റ്നസ് ജേണിയിലെ ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ തന്നെയാണ് കേട്ടോ. അതായത് ഈ ബഡ് കോഫിയും ചായയും കുടിച്ച് ദിവസം തുടങ്ങുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും, അല്ലെ? എന്നാൽ ഇതിനൊരു ചെറിയ മാറ്റം വരുത്തിയാൽ നമ്മുടെ ശരീരത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുള്ളതാണ്. ഈ രാവിലെ എഴുന്നേറ്റ് ഉടനെ വെറും വയറ്റിൽ ഒന്നോ രണ്ടോ ഗ്ലാസ് എന്ത് ചെയ്യുക, ചൂടുവെള്ളം കുടിക്കുക, ചെറു ചൂടുവെള്ളം കുടിക്കുക കേട്ടോ. ഇത് നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പെട്ടെന്ന് ദഹിക്കാനും നല്ലൊരു ഊർജമാക്കാനും സഹായിക്കുമെന്ന് സാരം. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷാംശങ്ങളെ പുറന്തള്ളാൻ ഇതിലും നല്ലൊരു വഴി വേറെ ഇല്ല എന്നുള്ളതാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് അല്പം ചെറുനാരങ്ങ നീര് കൂടി ചേർക്കാം. അപ്പോ നാളെ മുതൽ ചായ കുടിക്കുന്നതിന് മുൻപ് ഈ ഒരു ചെറു ചൂടുവെള്ളം നിർബന്ധമാക്കണം കേട്ടോ. അപ്പോ ഇതാണ് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഭക്ഷണ രീതിയിൽ നമ്മൾ വരുത്തേണ്ട ചില സ്മാർട്ട് ആയിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അപ്പോൾ അത് പറയാം. കേൾക്കാൻ റെഡി ആയിക്കോളൂ. ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് സ്റ്റേ ടുൻ വിത്ത് അഹ്ലി എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. മടങ്ങിയ 360 degree-യിലേക്ക്. മനോഹരമായ പാട്ടിന് ശേഷം നമ്മൾ തിരികെ എത്തുമ്പോൾ ഇന്ന് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ, ലൈഫിൽ നമ്മൾ കൊണ്ടുവരേണ്ട പുതിയ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അപ്പോ അതിലേക്ക് നമുക്ക് പോവാം. അടുത്ത ടിപ്പ് എന്താണെന്നറിയോ? നമ്മൾ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അതിൽ പ്രധാനമാണ് എന്ത്? ഡയറ്റിംഗ്. ഡയറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കാറുണ്ട് പട്ടിണി കിടക്കലാണ് ഡയറ്റിംഗ്. എന്നാലല്ല. എന്നാലുണ്ടല്ലോ, ഈ പട്ടിണി കിടന്നാൽ തടി കുറയില്ല എന്ന് മാത്രമല്ല, ശരീരം കൂടുതലായിട്ട് എന്തെയും തളരുകയാണ് ശരിക്കും ചെയ്യുന്നില്ലേ. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോഷൻ കൺട്രോൾ. ആ പോഷൻ കൺട്രോൾ ആണ് നമ്മൾ ശരിക്കും ശീലമാക്കേണ്ട ഒരു കാര്യം. അതായത് ഉണ്ടല്ലോ, കുറച്ചും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ കഴിക്കുന്ന പ്ലേറ്റിന്റെ പകുതി ഭാഗം ചോറോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളോ എടുക്കാം. ബാക്കി പകുതി ഭാഗം എന്ത് ചെയ്യുക? പച്ചക്കറികളും സാലഡുകളും ഒപ്പം മുട്ട, മീൻ, അങ്ങനെയുള്ള പ്രോട്ടീൻ ഫുഡ്സ് ഉണ്ടല്ലോ, ആ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊണ്ട് നിറയ്ക്കുക. ചോറിന്റെ അളവ് കുറച്ച് കറികളുടെ അളവ് കൂട്ടുക എന്നതാണ് ചുരുക്കം. അപ്പൊ ഇതെന്തായിരിക്കും? ഇത് വയറ് നിറയ്ക്കുകയും ചെയ്യും, അനാവശ്യമായി ശരീരത്തിലേക്ക് കലോറി എത്തുന്നത് തടയുകയും ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ജങ്ക് ഫുഡുകളോട് പതുക്കെ ഗുഡ് ബൈ പറഞ്ഞ് തുടങ്ങാനും നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പൊ ഇതാണ് അടുത്തൊരു കാര്യം. എന്ത് ചെയ്യാം? പോഷൻ കൺട്രോൾ. അതാണ് നമുക്ക് വേണ്ട ഡയറ്റ് പ്ലാൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നടപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. യെസ്, നടക്കണം ഗൈസ്, നടക്കുന്നതിൽ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അത് പറയാം, ആ ടിപ്പിലേക്ക് പോവാം. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്, കീപ് ഓൺ ലിസണിംഗ് അഹലിയ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

അടുത്ത ആ ഒരു ടിപ്പ്, എനിക്ക് ജിമ്മിലൊന്നും പോവാൻ സാധിക്കില്ല, സമയമില്ല അല്ലെ, അതുകൊണ്ട് വർക്കൗട്ട് ഒന്നും നടക്കില്ല എന്ന് പറയുന്നവരോടാണ് എനിക്കിപ്പൊ പറയാനുള്ളത് കേട്ടോ. അതായത് ഈ ഫിറ്റ്നസ് നിലനിർത്താനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വലിയ ജിമ്മുകളോ വില കൂടിയ മെഷീനുകളോ ഒന്നും ആവശ്യമില്ല. ഇതിനൊന്നും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ രണ്ട് കാലുകൾ ഉണ്ടല്ലോ, ആ രണ്ട് കാലുകൾ മാത്രം മതി. ദിവസവും രാവിലെയോ വൈകുന്നേരമോ ഒരു 30 മിനിറ്റ് ബ്രിസ്ക് വാക്കിംഗ്, വേഗതയിലുള്ള നടപ്പിട്ട് ചുമ്മാ നടക്കാനല്ല, ബ്രിസ്ക് വാക്കിംഗ്, ആ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യാന്നുള്ളത് അതൊരു ശീലാക്കാം. ഇതെന്ത് ചെയ്യും, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരത്തിൽ അനാവശ്യമായ കൊഴുപ്പില്ലാതാക്കാനും നമ്മുടെ ഒരു സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ലിഫ്റ്റിന് പകരം സ്റ്റെപ്പ് കയറാം അല്ലെ, ആ ഒരു സ്റ്റെപ്പ് കയറുന്ന കാര്യം ഒന്ന് ശീലമാക്കാം. അപ്പോൾ അടുത്ത കടകളിലൊക്കെ പോകുന്ന സമയത്ത് വണ്ടി എടുക്കാതെ നടന്നു പോവാ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റികൾ നമ്മുടെ ശരീരത്തെ എപ്പോഴും എന്താക്കി വെക്കും, ആക്റ്റീവാക്കി നിർത്തും അല്ലെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നടക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കണ്ട, നന്നായിട്ട് അങ്ങ് നടക്കുക. ദിവസവും ഒരു 30 മിനിറ്റ് എങ്കിലും മാക്സിമം നടക്കാനായിട്ട് നോക്കും. ചുമ്മാ നടക്കുകയല്ല വേണ്ടേ, വേഗതയിലുള്ള നടക്കലാണ് നമുക്കിവിടെ ആവശ്യം കേട്ടാ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ, ഉറക്കവും ഫിറ്റ്നസും തമ്മിൽ അഗാധമായൊരു ബന്ധമുണ്ട് ഗായ്സ്. അതെ, ഈ ഉറക്കവും ഫിറ്റ്നസും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ഇനി നമുക്ക് കേൾക്കണ്ടേ. കേൾക്കാം 360 ഡിഗ്രി ലാഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് സ്റ്റേഷൻ വിത്ത് അഖിലിയ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 ഡിഗ്രി.
1: നല്ല സൗന്ദര്യമുള്ളൊരു ഉറക്കം നമുക്ക് ആവശ്യമാണ്. എന്താ സംഭവം? യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. 360 ഡിഗ്രിയിൽ നമ്മൾ ആരോഗ്യം ചർച്ച ചെയ്യുന്ന സമയത്ത് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ ഉറക്കം. അതായത് നല്ല ഭക്ഷണം, വ്യായാമം എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് ഇത് കൃത്യമായിട്ടുള്ള ഉറക്കം അല്ലെ. ഇന്നത്തെ കാലത്താണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സ്ക്രോള് ചെയ്ത് രാത്രി 1 മണിക്കും 2 മണിക്കും കിടക്കുന്നവർക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ശരീരഭാരം കൂടാനും മാനസിക സമ്മർദ്ദത്തിനും ബി പിക്കൊക്കെ പ്രധാന കാരണം കൃത്യമായ ഉറക്കമില്ലായ്മയാണ്.

എനർജിയും ഒരു പ്രസരിപ്പും കാര്യങ്ങളൊക്കെ തരുന്നുള്ളതാണ്. അപ്പോൾ നല്ല ഉറക്കം അത്യാവശ്യമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നല്ല വില്ലനെ പറ്റിയിട്ടാണ്. നല്ല സ്വീറ്റ് വില്ലൻ, അതെ, നല്ല സ്വീറ്റ് വില്ലനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അത് ഏതാണ് ഈ സ്വീറ്റ് വില്ലൻ എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം പാട്ടൊക്കെ കേട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Dear friends, once again welcome back to 360 degree. This is Ajay Aliya with you. Appa namukku adutha tippilekku ponde. Aa sweet villain aaraanu parayende. അതായത് വേറെ ആരുമല്ല, നമ്മുടെ നാവിലെ രുചിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കഴിക്കുന്ന ഒരാളാണ് മധുരം. അതെ, ഷുഗർ. ഷുഗർ നന്നായി കഴിക്കാറുണ്ട് അല്ലെ? ഇപ്പൊ ചായയിലും കാപ്പിയിലും ബേക്കറി പലഹാരങ്ങളിലൊക്കെ എന്താ ഈ വെളുത്ത പഞ്ചസാര, വൈറ്റ് ഷുഗർ നല്ല രീതിയിൽ ഒളിച്ചിരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു സ്ലോ പോയിസൺ ആണെന്നുള്ളതാണ്. കാരണം എന്താ, നമ്മൾ കഴിക്കുന്ന അമിത മധുരം ശരീരത്തിൽ കൊഴുപ്പായിട്ട് അടിഞ്ഞു കൂടുകയും അത് പിന്നീട് പ്രമേഹ തടി വെക്കാനൊക്കെ കാരണമായിട്ട് വരും.

അതുകൊണ്ട് പഞ്ചസാരയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നതാണ് കേട്ടോ. ഇപ്പൊ ചായയിൽ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഷുഗർ നിർബന്ധമാണെന്നുള്ളത് കൊണ്ട് ജാഗ്രി യൂസ് ചെയ്യാം, അല്ലെ, ശർക്കര യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കരിപ്പെട്ടിയോ തേനോ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ജ്യൂസ് കുടിക്കുമ്പോൾ പഞ്ചസാര ഇടാതെ കുടിക്കാനായിട്ട് നിങ്ങൾ ശീലിക്കുക എന്നതാണ്. ആദ്യത്തെ കുറച്ച് ദിവസം നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ പിന്നീട് അത് നമ്മുടെ ശരീരം അതിനോട് പൊരുത്തപ്പെട്ട് മാറുന്നുള്ളതാണ്. ഈ ഒരു മാറ്റം ഉണ്ടല്ലോ ശരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിൽ വലിയ വ്യത്യാസം വരുത്തുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പതിയെ പതിയെ പതിയെ ആ വൈറ്റ് ഷുഗർ അങ്ങ് കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം.

കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അങ്ങനെ നമ്മുടെ എപ്പിസോഡിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്തെ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ അത് വെറും ഒരു ശാരീരിക ആരോഗ്യം മാത്രമാണോ? ഒരിക്കലും അല്ല, നമ്മുടെ മാനസിക ആരോഗ്യം കൂടിയാണ്. രണ്ടും കൂടി വന്നാലേ ശരിക്കും ഫിറ്റ്നസ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ, അല്ലെ? ഇപ്പോൾ മനസ്സ് സന്തോഷമായിരുന്നില്ലെങ്കിൽ ശരീരം ഒരിക്കലും ആരോഗ്യത്തോടെ ഇരിക്കില്ല എന്നുള്ളതാണ്. ഈ ജോലി തിരക്കും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളും കാരണം പലരെന്താ സ്ട്രെസ്സിലാണ് ശരിക്കും ജീവിക്കുന്നത്. ജീവിക്കുന്നുണ്ടോ? ജീവിക്കുന്നുണ്ട്, പക്ഷെ നല്ല സ്ട്രെസ്സാണെന്നുള്ളതാണ് അല്ലേ. ഈ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ദിവസവും ഒരു 10 മിനിറ്റ് എങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ദീർഘമായിട്ട് ശ്വാസം എടുക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക, സുഹൃത്തുക്കളോട് സംസാരിക്കുക. സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾക്കായിട്ട് ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കുക. ഈ മനസ്സ് എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അതൊന്ന് കൂളാവുമ്പോൾ, അതൊന്ന് ശാന്തമാകുമ്പോൾ മാത്രമാണ് ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ മാറുകയും രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും നിങ്ങൾ ബോധവാന്മാരാകണം. നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടി നിങ്ങൾ സമയം നൽകണം എന്നുള്ളതാണ്.

360 degree. യെസ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനത്തെ ഇന്നത്തെ 360 ഡിഗ്രിയുടെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനായിട്ട് പോവാനേട്ടാ. അപ്പോൾ രാവിലെ കുടിക്കുന്ന ചെറു ചൂടുവെള്ളം മുതൽ പോഷൻ കൺട്രോൾ, നടപ്പിന്റെ ഗുണങ്ങൾ, ഉറക്കത്തിന്റെ പ്രാധാന്യം, മധുരം കുറയ്ക്കൽ, അങ്ങനെ ആരോഗ്യകരമായ ജീവിത ശൈലിയുടെ 360 ഡിഗ്രി വശങ്ങളിൽ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ തന്നെ എന്തായാലും പരീക്ഷ നോക്കണം കേട്ടോ, നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ടിപ്സൊക്കെ യൂസ് ചെയ്യും, പരീക്ഷിക്കുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ 360 ഡിഗ്രിയിൽ നിന്നും എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 360 ഡിഗ്രിയുമായിട്ട് മറ്റൊരു വിഷയവുമായിട്ട് ഒത്തിരി ടിപ്സ്, ട്രിക്സ്, എന്റർടൈൻമെന്റ്, ഇൻഫർമേഷൻ, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ എല്ലാമായിട്ട് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഭൂമിയിനി അടിമുടി കുലുങ്ങുമൻ കുറുവലും നനന്നു പൊന്നം മറന്നു തെന്നിപ്പറന്ന് കൊല്ലും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്ത് ചില്ലിക്കടച്ചതല്ലേ.

Thank you.

പാലുവിറയിൽ പക്ഷി പറയും ഭൂമിയിനി അടിമുടി കുലുങ്ങുമൻ കുറുവനം നരമ്പ് കൊളുന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ. കുന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കര

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1960.

വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യഎഫ്എം 90.4. അഹല്യഎഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യഎഫ്എം.com കേട്ട് കേട്ട്

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15, 9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-9434-14. യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 lakh rupees ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 rupees സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത

0: മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തി. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തിയത്. ഇരുരാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സന്ദർശനം സഹായിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ 2 നടപ്പാക്കി കേരളത്തെ പൂർണ്ണമായും ലഹരി മുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 സംസ്ഥാനങ്ങൾ തൂഫാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിന്റെ ഭാഗമായി സംയുക്ത ഓപ്പറേഷൻ നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു.
1: കേന്ദ്ര ഏജൻസികളും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളും ചേർന്നുള്ള ഒരു വലിയ ഓപ്പറേഷൻ ആയിരിക്കും. കേരളം പരിപൂർണമായും ഒരു ഡ്രഗ് ഫ്രീ സ്റ്റേറ്റാക്കി മാറ്റാനുള്ള നടപടിയുമായിട്ടാണ് ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ ഈ ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തിയതോടുകൂടി ഈ ഡ്രഗ് പെഡലേഴ്സ് പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ആ മാർഗങ്ങൾ എന്താണെന്ന് കണ്ട് നമ്മളും അതിനനുസരിച്ചുള്ള രീതികൾ അഡോപ്റ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്.
0: തമിഴ്നാട്, കർണാടക, പുതുച്ചേരി DGP മാരും കസ്റ്റംസ്, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങി വിവിധ കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വയനാട് മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിലാണ് മീനാക്ഷിപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയോടെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: മണ്ണിടിച്ചിലിൽ കാണാൻ ബാക്കിയുള്ള ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കാണ് തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തിരുന്നു. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് എംബാം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രധാനമായും മീനാക്ഷി പുഴ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. NDRFന്റെ 70 സംഘത്തോടൊപ്പം 110 ഫയർഫോഴ്സ് അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും തിരച്ചിലിൽ പങ്കെടുത്തു. കൂടാതെ തുർക്കി ബസാറിലെ ജീവൻ രക്ഷാപ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുത്തു. അതിശക്തമായ മഴ പെയ്യാത്തത് തെരച്ചിലിന് അനുകൂലമായി.
0: കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി

0: സ്ഥിതി പരിഹരിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ സന്ദർശിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും സംരംഭകരുടെയും ജീവനോപാധി സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന നിവേദനം ധനമന്ത്രിക്ക് കൈമാറി. പാക്കേജിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായും കേരളത്തിന്റെ ആവശ്യങ്ങൾ മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. യുഎസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800-ൽ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ ജൂലൈ 20 വീണ്ടും യോഗം ചേരും. കമ്പനി പൂട്ടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും നിലവിലുള്ള ജീവനക്കാരെ നിലനിർത്തി തൽസ്ഥിതി തുടരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രവർത്തനം തുടരാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത മന്ത്രി അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ കർശന നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് മോഡൽ പാർലമെന്റ് 2026 ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് പാർലമെന്റിന്റെ ഉദ്ഘാടനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞുവീണ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഇന്നും തുടർന്നു. ഗതാഗതം തടസ്സം നീക്കിയെങ്കിലും 2-3 പ്ലാറ്റ്ഫോമുകളുടെ സമീപമുള്ള ട്രാക്കിൽ ഗതാഗതം നിർത്തിവച്ചു. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ അപകട സാധ്യതയുള്ള നിർമ്മിതികൾ പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. തിരുവനന്തപുരം തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിൽ തീപിടുത്തം. 1-ാമത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഗ്നിരക്ഷാ സേന. തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. താമസക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ കൊച്ചി വാഴക്കാലയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും 387 ഗ്രാം MDMA ജിം ട്രെയിനർ പിടിയിൽ. ആലുവ ഇടത്തല സ്വദേശി മുഹമ്മദ് സാദിഖാണ് പിടിയിലായത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപവാസികളും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ പൂമല ഡാമിലെ ജലവിതാനം ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു. മലവായ തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരും മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്ത് നിവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ പ്രവേശിച്ചു. ഞായറാഴ്ചയാണ് നോർവേ ഇംഗ്ലണ്ട് അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് നാളെ നടക്കും. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചെലവാക്കാനാവുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77,569 നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24,207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകുന്നതിൽ പിഴവ് സംഭവിച്ച് ഗുരുതരാവസ്ഥയിലായ കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുഖത്തുണ്ടായ ചെറിയ മുറിവ് ചികിത്സിക്കാനെത്തിയ 1.5 വയസ്സുള്ള കുട്ടിക്ക് ഡോക്ടറുടെ നിർദ്ദേശത്തോടെ അനസ്തേഷ്യ നൽകുകയായിരുന്നു. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ 2 പേരെ തൃശൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. ജൂലൈ 1 മുതലാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം തുടങ്ങിയ. സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലന്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ.

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹലിയ FM
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ഇത് പാലക്കാടിന്റെ നെഞ്ചിൽ കൂടിക്കാടും. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടിക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: ഇത് നമ്മ നേരം വിത്ത് RJ ഹീര ഓൺ അഹല്യ FM. இன்னைக்கு நாம ஷோ ஆரம்பிக்க போறது ஒரு சின்ன க்வெஸ்டினோட. ஓகே, உங்க வீட்டில் இல்லைனா ஆஃபீஸ் டெஸ்கில் உங்க சொந்தமா ஒரு பிளான்ட் இருக்கா? ஒரு பிளான்ட் இல்லை ஒரு ட்ரீ, உங்களுக்குன்னு ஒரு ஒரு பிளான்ட் இருக்கா அப்படின்னு நான் கேட்குறேன். சில பேருக்கு அது ஒரு ரோஸ் பிளான்ட்டாக இருக்கலாம், சில பேருக்கு மணி பிளான்ட்டாக இருக்கலாம், இன்னும் சில பேருக்கு ஒரு சின்ன அலோவேரா பிளான்ட் கூட ஆகலாம். ஆனால் அது ஒரு பிளான்ட் மட்டும் இல்லை, நாம டெய்லி பார்க்குற ஒரு ஃப்ரெண்ட் மாதிரி. காலையில் எழுந்தா அந்த பிளான்ட்ல புது இலை வந்திருக்கிறதா, அது பார்க்கும்போது நம்மளுக்கு ஒரு பாசிட்டிவ் ஃபீலிங்ஸ் வரும். ஸ்ட்ரெஸ் அதிகமாக இருக்கும் நாட்களில் கூட கொஞ்சம் பசுமை மனசில் ஒரு ரிலாக்ஸ் பண்ணுறதுக்கு இது ரொம்ப ஹெல்ப்ஃபுல்லாக இருக்கும். ஸோ எனக்கு ரிலாக்ஸ் பண்ணுறதுக்கு என் வீட்டில் என்ன இருக்குன்னா ஒரு நீம் ட்ரீ இருக்கு, வேப்பிலைன்னு சொல்லுவாங்கல்ல. ஸோ இந்த மரம் தான் என்னோட வீட்டுக்கு ஃப்ரண்ட்டில் இருக்கிற அந்த மரம். ஸோ எப்பயாவது எனக்கு எதாவது டென்ஷனாக இருந்தால் நான் சும்மா அங்கே கீழே போயிட்டு அந்த ட்ரீயை பார்த்துட்டு ஹை சொல்லிட்டு திரும்பி வருவேன். ஸோ இது ஒரு என்னோட ஒரு எக்ஸ்பெரிமெண்ட். ஸோ உங்களுக்கும் இந்த மாதிரி எக்ஸ்பீரியன்சஸ் இருக்கும்னு நான் நினைக்கிறேன். இந்த பியூட்டிஃபுல் ஈவினிங்கில் நேச்சரையும் நல்ல வாழ்க்கையும் நினச்சிக்கிட்டு நாம் பயணத்தை ஆரம்பிக்கலாம். ஸோ திஸ் இஸ் RJ ஹீரா வித் யூ ஆன் இது நம்ம நேரம் ஆன் அஹல்யா FM. ஸோ முதல் பாட்டு, என் வீட்டு தோட்டத்தில். எஸ், உங்க வீட்டு தோட்டத்தில் இருக்கிற செடிகளை எல்லாம் போய் கொஞ்சம் பாருங்க. ஓகே, ஜென்டில்மேன் படத்தில் இருந்து பாட்டு கேட்டுட்டு we will be right back. This is RJ ஹீரா வித் யூ. ஸ்டே டியூன்ட்.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. മലയാളത്തിലെ ഒരു സൂപ്പർ ഹിറ്റാണ് ഇന്ന പടവും, പിന്നാടി തമിഴില് റീമേക്ക് ആകി വിജയും അസനും നടുപ്പില് രസികർകളെ കവർന്ന അന്ത പടം. ഞാപകം ഓർക്ക, കാവൽക്കാരൻ ഒരു ബോഡി ഗാർഡും അവർ പാതുകാക്ക വേണ്ടിയ ഒരു പൊണ്ണും, അവങ്ങൾക്കിടയില് വേറെ അന്ത അഴകാണ റിലേഷൻഷിപ്പ്. ഇന്ന കഥയോട് ഒരു ബലം, കോമഡി, റൊമാൻസ്, ഇമോഷൻസ് എല്ലാത്തയോടെ ഒരു പെർഫെക്റ്റ് മിക്സ്. മലയാളത്തില് പാത്തിങ്ങനെ ഇന്ന പടത്തോടെ ഒരു പെർഫെക്റ്റാണ്, ഒരു ഓൾമോസ്റ്റ് പെർഫെക്റ്റാണ് ഒരു റീമേക്ക് അപ്പിന്താന്ന് ചൊല്ല മുടിയും. ഇൻട്രസ്റ്റിംഗ് ആണ് വിഷയം എന്നാ, ടെക്നോളജി എവ്ലോ ഡെവലപ്പ് ആകാതെ ഒരു കാലത്തില് ഫോൺ കോൾസ് മൂലമാ ഉറവാണ് ഒരു കണക്ഷൻ താ ഇന്ന പടത്തോടെ സോൾന്ന് ചൊല്ലത്. സോ ഇന്നേക്ക് നമ്മ ടിവിയിൽ എന്ത പടം വരുമ്പോഴും സ്റ്റോപ്പ് പണ്ണാമ പാക്ര ഒരു ഓഡിയൻസ് കണ്ടിപ്പാ ഇരിക്കും. ഏന്നാ ഇന്ന മാതിരി കണക്ഷൻസ് എല്ലാം ഇപ്പ നമ്മളാല യൂസിക്ക മുടിയാതെ, ഏന്നാ ഇപ്പൊ ഫോൺ, സോഷ്യൽ മീഡിയ എല്ലാം ഇരിക്കും. ആനാ ഇന്ന കണക്ഷൻ വേറെ മാതിരി ഇരിക്കും. സോ ഇന്ന പടത്തിലിരുന്ന് നല്ലൊരു പാടൽ താ നാം ഇപ്പൊ കേക്ക പോറോ. പട്ടാമ്പൂച്ചി കൂപ്പിടുംബോത് പൂവേ ഓടാതേ. സോ പാട്ട് കേട്ടിട്ട് തിരുമ്പി ഓടി വാങ്ങ എങ്കിട്ട്. ദിസ് ഇസ് അഹല്യ എഫ് എം ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. ഇത് നമ്മ നേരം. സ്റ്റേ ട്യൂൺഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. തിരുനെൽവേലി ഹൽവാടാ, തിരുച്ചി മല കോട്ടടാ. അപ്പതാ നാ കേട്ടെ, തിരുനെൽവേലി ഹൽവാവാ എന്നത്. ശരി, ഹൽവാന്നാ ഹൽവാന്നാ, ആനാ തിരുനെൽവേലി ഹൽവാന്നാ അത് ഒരു ഇമോഷൻല. നാ ഒരു വാട്ടി നാ സാപ്റ്റിരിക്കേ. ഇപ്പോ ഗോതുമൈ പാല് നെയ്യ് സക്കര ചേർന്ന് മണിക്കണക്കില് പ്രിപ്പയർ പണി ചെയ്യത്. ഇന്ന് സ്വീറ്റുക്ക് തനി രസികർകൾ ഇരുക്കുന്നു എനിക്ക് തരും. നാ അവളെ സ്വീറ്റ് ലവ കിടയാത്, ആനാ എല്ലാത്തെയും ടേസ്റ്റ് പണി പാപ്പേ. ഒരു കാലത്തില് തിരുനെൽവേലി പോണാ യാരും ഹൽവ വാങ്ങാമ തുമ്പി വരമാട്ടാങ്ക. ഇന്നിക്കും അതേ ട്രഡീഷൻ കണ്ടിന്യൂ ആകുത്. സോഫ്റ്റ് ടെക്സ്ചർ, റിച്ച് ടേസ്റ്റ്, മൗത്തില് കരയുറ ഒരു ഫീല്, അതുതാണ് ഇന്ന് ഹൽവാവിൻ മാജിക്. എനിക്ക് കേരളാലെയും ഇല്ല അതേ മാതിരി കോഴിക്കോട് ഹൽവാല നാ ട്രൈ പണിയിരിക്കേ. ஆனா அதெல்லாம் டிஃப்ரெண்ட் டேஸ்ட். இது வந்து கொஞ்சம் சாஃப்ட், அது அப்படியே மெல்ட் ஆகும் நம்ம வாயில் அப்படி வச்சாலே போதும். ஸோ அதுதான் திருநெல்வேலி ஹல்வாவோட ஒரு ஒரு ஸ்பெஷாலிட்டி. ஆனால் ரொம்ப அதிகமாக சாப்பிடாதீங்க. ஸ்வீட் நம்மளுக்கு பாடிக்கு நல்லது இல்லை, ஆயில் கூட இருக்குது. ஆனால் லைஃப்பில் ஒரு வாட்டியாவது ட்ரை பண்ணி பார்க்கணும், அவ்வளோதான். ஸோ இந்த மாதிரி நிறைய விஷயங்கள் நாம் ட்ரை பண்ண வேண்டியதாக இருக்குது. இன்னும் ட்ரை பண்ணும்போது நான் உங்ககிட்ட கண்டிப்பாக சொல்கிறேன். ஸோ இப்போ நாம் திருநெல்வேலி ஹல்வாடா பாட்டு சாமி படத்திலிருந்து இந்த பாட்டு தான் கேட்க போகிறோம். திஸ் இஸ் அஹல்யா எஃப்எம், இது நம்ம நேரம், அண்ட் திஸ் இஸ் ஆர்ஜே ஹீராவுஜி.

0: എറിഞ്ഞിട്ട് സ്വാമി ശ്രുതി എറിഞ്ഞിട്ട്
1: സ്വാമിക്ക് അരുൾ വരണ
0: അരുൾ വരണ
1: മേല അടിക്കണ
0: അടിക്കണ മേലത്തെ.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
6: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: അഹല്യ FM 90.4. It's rhythm of Palakkad.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും. രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
6: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: Story of life.
0: Lighten your life. Lighten. നമ്മളൊക്കെ ലൈഫിലെ എപ്പോഴും ആഗ്രഹിക്കാറുള്ള ഒരു കാര്യമാണ് ഒരു സേഫായിട്ടുള്ള വേ, സുരക്ഷിതമായിട്ടുള്ളൊരു വഴി. വലിയ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു കാണാൻ ആരാണ് ആഗ്രഹിക്കാത്തത്, അല്ലേ? നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. ഒരു നല്ല ജോലി, സേഫായിട്ടുള്ള, സെക്യൂർഡായിട്ടുള്ള ജോലി, ഇയർലി നല്ല ഇൻക്രിമെൻ്റ് കിട്ടുന്ന സാലറി, അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഫാമിലി ലൈഫ്, പ്രഷറൊന്നും ഇല്ലാത്ത ഒരു ഓഫീസ്, ഓഫീസ് പൊളിറ്റിക്സ് ഒന്നും ഇല്ലാത്ത ഒരു നല്ല സമാധാനമുള്ള ഓഫീസ്, ഇതൊക്കെ നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങളാണല്ലേ. ഇതൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള, നമ്മുടെ ലൈഫ് ഗ്രോ ആവാനായിട്ടുള്ള, അല്ലെങ്കിൽ ലൈഫ് സൂപ്പർ ആവാനായിട്ടുള്ള വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ജീവിതം ഒരിക്കലും നമ്മൾ എഴുതിയുണ്ടാക്കിയ തിരക്കഥ പോലെ അടിപൊളിയായിരിക്കില്ല. പലപ്പോഴും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതികൂല സാഹചര്യങ്ങളായിരിക്കും നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് കഷ്ടപ്പെടുന്ന, കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ ഒരു നേർചിത്രമാണ്. നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്നത് വരെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും, നമ്മൾ ജീവിക്കുന്ന ഓരോ ദിവസവും വലിയ സാഹസങ്ങൾ തന്നെയാണ്. ജീവിതത്തിലെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ദിവസവും നെട്ടോട്ടം ഓടുന്ന എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. വലിയൊരു പ്രതിസന്ധി മുന്നിൽ നിൽക്കുമ്പോഴും മനസ്സിൽ 1000 സങ്കടങ്ങൾ എരിയുമ്പോഴും പുറമേ ഒരു ചെറു പുഞ്ചിരിയോടെ തങ്ങളുടെ കർത്തവ്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നവരാണ് അവർ. അവരെ സംബന്ധിച്ച് ഓരോ മോർണിംഗും ഓരോ പ്രഭാതവും ഒരു

പോയിട്ടുള്ള ഇരുണ്ട വഴികളും അനുഭവിച്ച കഷ്ടപ്പാടുകളും ആരും കാണാറില്ല. ആ നല്ല നാളേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹസം. ശരിയല്ലേ? പ്രതികൂല സാഹചര്യങ്ങളെല്ലാം നമ്മളെ തളർത്താൻ നോക്കുമ്പോഴും വീണു പോകാതെ ആത്മവിശ്വാസത്തോടെ എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കാനായിട്ട് ഒരു വലിയ മനസ്സ് വേണം. ഇപ്പൊ നിങ്ങളുടെ സാഹചര്യം മോശമാണ് എന്ന് കരുതിയിട്ട് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഒരു വലിയ പോരാട്ടമാണ്, ഒരു സാഹസമാണ്. ഈ കഠിനമായിട്ടുള്ള ദിവസങ്ങളാണ് നാളെ നിങ്ങളുടെ വിജയത്തിൻ്റെ അടിത്തറയാകാൻ പോകുന്നത്. കാലം എപ്പോഴും ഒരുപോലെ നിൽക്കില്ല. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നല്ല സമയം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുക്കണം. അതുവരെ ഈ സാഹസയാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. നിർത്തരുത്, ഒരിക്കലും ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. നിങ്ങളുടെ പോരാട്ടങ്ങളെ, നിങ്ങളുടെ സാഹസികതയെ നിങ്ങൾ ബഹുമാനിക്കുക തന്നെ വേണം. തളരാതെ ക്ഷമയോടെ കാത്തിരിക്കുക. ഈ കൊടുങ്കാറ്റുകൾക്ക് ശേഷം മനോഹരമായ ഒരു ശാന്തത ഉണ്ടാകും അല്ലേ? ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
2: സ്നേഹം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, എന്നാൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് നിർവചിക്കാൻ കഴിയാത്ത ഒരു വികാരം. നമ്മളൊക്കെ ലൈഫിൽ പലരിൽ നിന്നും പലതരത്തിലുള്ള സ്നേഹം അനുഭവിക്കുന്നവരാണ് അല്ലേ. ചില സ്നേഹങ്ങൾ നമ്മെ വല്ലാതെ സന്തോഷിപ്പിക്കും, എന്നാൽ മറ്റു ചിലതാണെങ്കിൽ വലിയ നിരാശകളായിരിക്കും നമുക്ക് സമ്മാനിക്കുക. എന്തുകൊണ്ടാണ് ചില ബന്ധങ്ങൾ വളരെ പെട്ടെന്ന് ഇല്ലാതായി പോകുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? സത്യത്തിൽ മനുഷ്യർ പരസ്പരം നൽകുന്ന സ്നേഹത്തിന് പിന്നിലെ താല്പര്യങ്ങളാണ് ആ ബന്ധങ്ങളുടെ ആയുസ് നിർണ്ണയിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയട്ടെ, ആവശ്യങ്ങൾക്കായുള്ള സ്നേഹം അത് നേടിയെടുക്കുന്നതോടെ തീരും. സഹതാപം കൊണ്ടുള്ള സ്നേഹമാണെങ്കിൽ സാഹചര്യങ്ങൾ മാറുന്നതോടെ തീരും. സ്വന്തമാക്കാനുള്ള സ്നേഹം അത് ലഭിക്കുന്നതോടെ തീരും. പക്ഷേ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം മാത്രമാണ് ജീവിതത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ആവശ്യങ്ങൾക്കായുള്ള സ്നേഹം പെട്ടെന്ന് തീർന്നു പോകുന്നത്? കാരണം അവിടെ സ്നേഹിക്കുന്നത് ആ മനുഷ്യനെ ഒന്നുമല്ല, മറിച്ച് അവരിൽ നിന്നുള്ള ലാഭത്തെയാണ്. ആ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്നേഹത്തിന് സ്ഥാനമില്ല. അതുപോലെ തന്നെയാണ് സഹതാപം കൊണ്ടുള്ള സ്നേഹം. ഒരാളുടെ കഷ്ടപ്പാട് കണ്ട് തോന്നുന്ന താൽക്കാലികമായിട്ടുള്ള ഒരിഷ്ടം അവരുടെ സാഹചര്യം മെച്ചപ്പെടുന്നതോടെ അതങ്ങില്ലാതാകും. ഇനി മൂന്നാമത്തെ കൂട്ടരിലേക്ക് വരാം. സ്വന്തമാക്കാൻ വേണ്ടി സ്നേഹിക്കുന്നവരാണ്. ഒരു പിടിവാശി പോലെ അല്ലെങ്കിൽ ഒരു ആഗ്രഹം പോലെ മറ്റൊരാളെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് അവർ ശ്രമിക്കും. അത് ലഭിച്ചു കഴിഞ്ഞാലോ ആ വ്യക്തിയോടുള്ള ആകർഷണവും താല്പര്യവും വളരെ പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു പോകും. പക്ഷേ ഇതൊന്നുമല്ലാത്ത നാലാമതൊരു സ്നേഹമുണ്ട്. അവിടെ വ്യവസ്ഥകളൊന്നുമില്ല, അൺകണ്ടീഷണലാണ് ആ ലവ്. ആവശ്യങ്ങളില്ല, ഈഗോ ഇല്ല. താൻ സ്നേഹിക്കുന്ന വ്യക്തി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരവസ്ഥ. അവിടെ അകലങ്ങളോ സമയമോ ഒരു തടസ്സമേയല്ല. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത ആ സ്നേഹത്തിന് മാത്രമേ കാലത്തെ അതിജീവിക്കാനായിട്ട്, സമയത്തെ അതിജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ബന്ധങ്ങളുടെ ലാഭനഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം വെച്ച് അളക്കാതിരിക്കുക. ഞാൻ ഇത്രയും കൊടുത്തു, അതുകൊണ്ട് എനിക്ക് തിരിച്ചെന്ത് കിട്ടി എന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ സ്നേഹം ഇല്ലാതാവുകയാണ്. കൊടുക്കുന്നതിൽ മാത്രം സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയുന്ന ഒരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുക. അങ്ങനെയുള്ള സ്നേഹമാണ് ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ ഒന്നാക്കി മാറ്റുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയുള്ള പവിത്രമായ സ്നേഹബന്ധങ്ങൾ ഉണ്ടാവണം. മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. പ്രതീക്ഷകളൊന്നുമില്ലാതെ നിസ്വാർത്ഥമായി കൂടെ നിൽക്കുക. കാലം മാറി മറിഞ്ഞാലും സാഹചര്യങ്ങൾ മാറിയാലും നിങ്ങളുടെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവാണ്.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ പലപ്പോഴും പഴയ കാര്യങ്ങളെ കുറിച്ച് ഓർക്കാറുണ്ട് അല്ലേ? ഒരു കാലത്ത് നമുക്ക് ജീവനായിരുന്ന ചില മനുഷ്യർ, ചില സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ ചില പ്രത്യേക ഇഷ്ടങ്ങൾ, അവനില്ല എങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച സൗഹൃദങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഇത് കിട്ടിയില്ല എങ്കിൽ എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയ ചില വലിയ ആഗ്രഹങ്ങളുണ്ടാകും. അത്രമേൽ തീവ്രമായിരുന്നു അന്ന് ആ ഇഷ്ടങ്ങളൊക്കെ. എന്നാൽ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കും. ഒരു കാലത്ത് നമ്മുടെ ഉറക്കം കെടുത്തിയ ഈ മനുഷ്യരോടോ ആ ഇഷ്ടങ്ങളോടോ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല, ഒരു താല്പര്യം തോന്നാറില്ല, ശരിയല്ല? ഒരു പക്ഷേ അവരെ മുന്നിൽ കണ്ടാൽ പോലും മനസ്സിൽ ഒരു ചലനവും ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ മാറിയതാണ് അതോ അവർ മാറിയതാണ്? ഈ ഒരു പരിണാമം സംഭവിക്കാനായിട്ട് ഒരു കാരണമുണ്ട്. പറയട്ടെ, ഒരു കാലത്ത് നമുക്ക് അത്രയധികം ഇഷ്ടം തോന്നിയ ഒന്നിനോടും ഇപ്പോൾ ഒരു ഇഷ്ടവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഒരു കാര്യം നമുക്ക് വ്യക്തമാവുക. ഇവിടെ വ്യക്തികളല്ല പ്രശ്നം, കാലമാണ്, സമയമാണ് സകലതിനും കാരണം. കേൾക്കുമ്പോൾ വലിയൊരു ഫിലോസഫിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രാക്ടിക്കലായിട്ടുള്ള, പ്രായോഗികമായിട്ടുള്ള സത്യമാണ്. കാലമെന്ന് പറയുന്നത് ഒരു പുഴ പോലെയാണ്, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ ഒഴുക്കിനൊപ്പം നമ്മളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രയോറിറ്റീസും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. 10 വർഷം മുമ്പുള്ള നിങ്ങളാണോ ഇപ്പോൾ ഉള്ളത്? അന്നത്തെ നിങ്ങളുടെ അറിവും സാഹചര്യങ്ങളുമാണോ ഇപ്പോൾ ഉള്ളത്? അങ്ങനെയാണോ? അനുഭവങ്ങൾ നമ്മളെ കൂടുതൽ പക്വതയുള്ളവരാക്കി മാറ്റുമ്പോൾ പഴയ പല താല്പര്യങ്ങളും സ്വാഭാവികമായിട്ടും കൊഴിഞ്ഞു പോകാറുണ്ട്. ചില ബന്ധങ്ങൾ അവസാനിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആ വ്യക്തികളെ കുറ്റപ്പെടുത്താറുണ്ട്. ഓ, അവൾ ഒരുപാട് മാറിപ്പോയി, അല്ലെങ്കിൽ അവൻ ഒരുപാട് മാറിപ്പോയി, അല്ലെങ്കിൽ അവൾക്ക് പഴയ സ്നേഹമൊന്നുമില്ല എന്നൊക്കെ പറയാറുണ്ടല്ലേ. എന്നാൽ സത്യത്തിൽ അവിടെ ആരും ആരെയും ചതിക്കുന്നുമില്ല. കാലം അവരിൽ വരുത്തിയ മാറ്റങ്ങളും പുതിയ സാഹചര്യങ്ങളുമാണ് അതിന് കാരണം. നമ്മൾ ഒന്നിനെയും പിടിച്ചു വെക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലടോ. മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ നിയമമാണ്. ഒരു കാലത്ത് പ്രിയപ്പെട്ടതായിരുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യത്തെ എക്കാലവും മനസ്സിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അവയോടുള്ള ഇഷ്ടം കുറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. നഷ്ടപ്പെട്ടു പോയ ഇഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഓരോ കാലത്തും നമുക്ക് ഓരോന്ന് ആവശ്യമുണ്ട്. ചില മനുഷ്യരും ചില സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആ ദൗത്യം കഴിഞ്ഞാൽ അവർ പതുക്കെ നമ്മുടെ ചിന്തകളിൽ നിന്ന് അകന്നു പോകും. അതിനെ അതിൻ്റെ സ്വാഭാവികതയോടെ ഉൾക്കൊള്ളാനായിട്ട് പഠിക്കുക. കാലം തരുന്ന മാറ്റങ്ങളെ മനസ്സോടെ, പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കാൻ പഠിക്കുക. പഴയ ഓർമ്മകളെയൊക്കെ ബഹുമാനിക്കുക. ഒപ്പം ഇന്നത്തെ നിങ്ങളുടെ ലൈഫിനെ സ്നേഹിക്കുക. കാലത്തിൻ്റെ ഒഴുക്കിനൊപ്പം സമാധാനത്തോടെ, പുതിയ ചിന്തകളോടെ മുന്നോട്ട് നീങ്ങുക. ഈ കിട്ടുന്ന സമയം, ഈ ഉള്ള സമയമുണ്ടല്ലോ, അത് മനോഹരമാക്കുക. ഈ കാലം മാറ്റങ്ങൾ വരുത്തും, ആ മാറ്റങ്ങളെയൊക്കെ പുഞ്ചിരിയോടെ സ്വീകരിക്കണം. കൂടുതൽ പക്വതയോടെ ജീവിതത്തെ നോക്കിക്കാണുന്നു.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷി from road Kambalathara. Contact 7591979393.
1: എംപി ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും. പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
0: ഒരു കാലത്ത് മലയാള സിനിമയുടെ നിറസാന്നിധ്യം, മലയാള സംഗീത ലോകത്ത് തന്റേതായ ശബ്ദമാധുര്യം കൊണ്ടും അവതരണം കൊണ്ടും ശ്രദ്ധ നേടിയ ഗായകൻ കൊച്ചിൻ ഇബ്രാഹിം. ഗായകനായും സ്റ്റേജ് പെർഫോമറായും നിരവധി പതിറ്റാണ്ടുകളായി സംഗീത ആസ്വാദകരുടെ മനസ്സിലിടം നേടിയ അദ്ദേഹം മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് തന്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാബരാജ്, അർജുനൻ മാഷ് തുടങ്ങി പ്രമുഖ സംഗീത സംവിധായകരോടൊപ്പം പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മനോഹര ഗാനങ്ങളിലൂടെയുള്ള ഒരു സംഗീത യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. മാൻപേട എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യമായി മട്ടാഞ്ചേരിക്കാരനായ കൊച്ചിൻ ഇബ്രാഹിം പാട്ടുകൾ പാടുന്നത്. ഇന്നത്തെ ആദ്യത്തെ ഗാനം ഒരു കല്യാണ ഗാനമാണ്, ഈ ലോകം ഇവിടെ കുറെ മനുഷ്യർ എന്ന സിനിമയ്ക്ക് വേണ്ടി മമ്മൂട്ടിയും റഹ്മാനും ഒക്കെ ചേർന്ന് അഭിനയിച്ച കനവിൻ മണിമാരൻ എന്ന ഒരു കല്യാണ പാട്ടാണ് നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓണഹല്യ.

ഓവച്ചൽ ഖാദറിന്റെ വരികൾ, ജോൺസൺ മാഷിന്റെ സംഗീതം. ഒരു അതുല്യമായ കൂട്ടുകെട്ടിൽ പിറന്ന നല്ലൊരു സിനിമ ഐസ്ക്രീം. ഈ സിനിമയ്ക്ക് വേണ്ടി ശരത്തും കൊച്ചിൻ ഇബ്രാഹിമും ചേർന്ന് പാടിയ ഒരു പാട്ടും. പലർക്കും ഇതിന്റെ വിഷ്വൽസ് ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഒരു ഹിന്ദി പാട്ടിന്റെ സ്റ്റൈലിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ രണ്ട് ഗായകന്മാർ ഇരിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, ഭരത് ഗോപിയും തിലകനുമാണ് ആ നായകന്മാർ. അങ്ങനെ മലയാള സിനിമയ്ക്ക് പുതിയ പുതിയ വിഷ്വൽ ട്രീറ്റുകൾ സമ്മാനിച്ച ഒരു സിനിമ കൂടിയായിരുന്നു ഐസ്ക്രീം. ഈ സിനിമയിലെ പ്രേമം എന്നാൽ എന്തേ എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കൊച്ചിൻ ഇബ്രാഹിം എന്ന പാട്ടുകാരനെ ഓർക്കുന്നു നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിസംബറുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാട്ടുകൾ മലയാള സിനിമയിലുണ്ട്. ഈ മഞ്ഞിനു പോലും കുളിരുന്നു എന്ന വരികളൊന്ന് ഓർത്തു നോക്കും. അതെ, മഞ്ഞും കുളിരും എല്ലാം ഒരു ക്രിസ്മസ് രാത്രിയെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അല്ലെ. അങ്കിൾ സാന്റാ ക്ലോസ് എന്ന പാട്ട്, അനുഭവം എന്ന സിനിമയിലെ ഈ മഞ്ഞിനു പോലും കുളിരുന്നു എന്ന പാട്ട്, ഇത് ഈ പാട്ട് ഒരുപാട് പേര് ചേർന്ന് പാടിയതാണ്. സിയു ആന്റോ, കൊച്ചിൻ ഇബ്രാഹിം, മനോഹരൻ, അങ്ങനെ മൂന്ന് പേരും ചേർന്ന് നല്ല രസകരമായി പാടിയിട്ടുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

0: ശവപ്പെട്ടിക്കൊരുത്തനും വന്നില്ല, പകൽ മരിച്ചു ശവപ്പെട്ടിക്കൊരുത്തനും വന്നില്ല. വരുന്നെങ്കിൽ വരട്ടന്റെ വർഗേച്ച,
1: വഴിമറി നടക്കട കുട്ടപ്പ, ഘടകങ്ങൾ വഴി കാണിക്കും ക്രിസ്തു പിറന്ന മഹാരാത്രി. ഡിസംബർ മാസ മഹാരാത്രി, ഇത് ക്രിസ്ത്യാനികളുടെ ശിവരാത്രി.

സംഗീതത്തോടുള്ള അർപ്പണബോധവും ഗാനാലാപനത്തിലെ ആത്മാർത്ഥതയും കൊണ്ട് ഇന്നും ആദരവോടെ ഓർക്കപ്പെടുന്ന ഒരു കലാകാരനാണ് കൊച്ചിൻ ഇബ്രാഹിം. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അവൾ നിരപരാധി എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ടായി. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, എ ടി ഉമ്മർ സംഗീതം നൽകിയ ഒരു പാട്ട് ജന്മനാളിൽ നിനക്കു ചൂടാൻ. വളരെ മനോഹരമായ വരികളാണ് ഈ പാട്ടിന്റെ വരികൾ. ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു കാലഘട്ടത്തെ ഓർക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമാർജി ഹീര ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ചെയ്യുന്നുണ്ട്.

0: ഒരു മികച്ച ഗായകനായിട്ടുകൂടി ഒരുപാട് അവസരങ്ങളൊന്നും അദ്ദേഹത്തിന് പിന്നീട് തേടി വന്നില്ല എന്നുള്ളത് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പാട്ടിന്റെ കാര്യത്തിൽ അത്ര ഭാഗ്യമില്ലാത്ത ഒരാളായിട്ടാണ് കൊച്ചിൻ ഇബ്രാഹിം എന്ന ഗായകനെ പലരും ഓർക്കുന്നത്. പക്ഷേ ഒരു നല്ല പാട്ടുകാരനായി ജനിക്കാനുള്ള ഭാഗ്യമുണ്ടായി എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. സൗഭാഗ്യം വാതിൽ തുറക്കും എന്ന പാട്ട്, പട്ടണപ്രവേശം എന്ന സിനിമ കണ്ടവർക്ക് ആർക്കും ഈ പാട്ട് മറക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷിശാസ്ത്രം പറഞ്ഞ് മോഹൻലാലും ശ്രീനിവാസും ഒരു പക്ഷിശാസ്ത്രജ്ഞനെ പോലെ വേഷമൊക്കെ ഇട്ട് വന്ന ആ പാട്ട് ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ട ഗാനം തന്നെയാണ്. സതീഷ് ബാബുവും കൊച്ചിൻ ഇബ്രാഹിമും ചേർന്ന് പാടിയ പാട്ട്, യൂസഫ് അലിയുടെ വരികൾ. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്, സൗഭാഗ്യം വാതിൽ തുറക്കും. നിങ്ങളോടൊപ്പം ആർ ജി ഹിര ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ
1: ട്യൂൺഡ്.

0: ചൊല്ലി ഒരു കൊല്ലം തീരും മുൻപേ പെണ്ണെ നിൻ കഴുത്തേല് താലി വീഴും.
1: ഒരു മാസം തീർന്നില്ല പെണ്ണില്ലാതിൻ മുമ്പേ കമലപ്പൂ പോലുള്ളോർ ഉണ്ണി പിറന്നേ.

പഴയകാല മലയാള ഗാനങ്ങളുടെ ഭാവവും സൗന്ദര്യവും ഒരു പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സംഭാവന നമുക്ക് മറന്നുകളയാൻ സാധിക്കുന്നതല്ല. താഴ്വരയിൽ മഞ്ഞു പെയ്തു എന്നൊരു ഗാനം, മധുരം തിരുമധുരം എന്ന സിനിമയ്ക്ക് വേണ്ടി രവി വള്ളത്തൂൾ വരികൾ എഴുതി എ ടി ഉമ്മർ സംഗീതം ചെയ്ത ഈ ഒരു പാട്ട് ജാനകി അമ്മയും കൊച്ചിൻ ഇബ്രാഹിമും ചേർന്നാണ് പാടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ ഈ പാട്ട് കേൾക്കാൻ തന്നെ ഒരു വല്ലാത്തൊരു സുഖമാണ്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകൾ നമ്മൾ ഓർത്തിരിക്കും, പക്ഷേ പാട്ട് പാടിയ ആളെ നമ്മൾ ശബ്ദത്തിലൂടെ മാത്രമാണ് ചിലപ്പോൾ ഓർത്തിരിക്കുക അല്ലെ. അങ്ങനെ ശബ്ദത്തിലൂടെ ചിലപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കലാകാരനാണ് എസ് ടി ശശിധരൻ. എൻ ഡെവീഡിന് ചുമരുകളില്ല. വീണ്ടും പ്രഭാതം എന്ന സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കരൻ വരികളെഴുതി, ദക്ഷിണാമൂർത്തി കമ്പോസ് ചെയ്ത് ഈ പാട്ട് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ ഈ പാട്ടുകാരനെ അധികം പേര് ശ്രദ്ധിക്കാൻ സാധ്യതയില്ല, കാരണം ഈ ഒരൊറ്റ പാട്ട് മാത്രമേ മലയാള സിനിമയിൽ അദ്ദേഹം പാടിയിട്ടുള്ളൂ. പിന്നീട് പല സാഹചര്യങ്ങൾ കൊണ്ടാകാം മലയാള സിനിമയിൽ ഈ ശബ്ദം നമ്മൾ അധികം കേട്ടില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഈ ശബ്ദം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

മലയാള സിനിമയിൽ ഒറ്റ പാട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പാട്ടുകൾ മാത്രം പാടി പിന്നീട് കാണാതെയായി പോയ ചില ഗായകരുണ്ട്. അതിലൊരാളാണ് മണിമുഖിൽ സുകുമാരൻ. മണിമുഖിൽ സുകുമാരൻ എന്ന് പേര് വരാനുള്ള കാരണം അദ്ദേഹം മണിമുഖിലെ മണിമുഖിലെ എന്ന പാട്ട് പാടിയതുകൊണ്ടാണ്. എ കെ സുകുമാരൻ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. കടത്തുകാരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ വരികൾ എഴുതി എം എസ് ബാബുരാജ് കമ്പോസ് ചെയ്ത ഈ പാട്ട് ജാനകിയമ്മയും എ കെ സുകുമാരനും ചേർന്ന് പാടിയതാണ്. ചിലപ്പോ ഒരൊറ്റ പാട്ട് മാത്രം മലയാള സിനിമയ്ക്ക് നൽകാനുള്ള ഭാഗ്യമേ അവർക്ക് ഉണ്ടായി കാണൂ അല്ലേ. പക്ഷെ ആ പാട്ടുകളും ജീവിക്കുന്നു, ആ പാട്ടുകളിലൂടെ അവരും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നല്ല ഗാനങ്ങളുമായി കേട്ടുമുട്ടാം. നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചം.

0: നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.
1: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.